അതൂപാഗ്ഞശുരൂപാഗ്ഞശോസ്ത്രവൃത്രവൃതോരഥന്തരം വസിഷ്ഠർഷിഃ പ്രജാപാതിഗൃഹീതയാ ത്വയാ അപ്രാണം ഗൃഹാമി പ്രജാഭ്യഃ അയം ദക്ഷിണ വിശ്വകർമാ തസ്യ മനോ വൈശ്വകർമ്മണം ഗ്രീഷ്മോ മാ

0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: Shri Sarim Paramanantam Upadeshtaram Ishwaram Vyavagam Sarvalokanam Paranam Tam Bhajam Vyat Shankaram Shankaracharyam ಕೇಶವಂ ಬಾದರಾಯಣಂ ಸುಪ್ರಭಾಷ್ಯಕೃತೌ ವಂದೇ ಭಗವಂತೌ ಪುನಃ ಪುನಃ ಸದಾಶಿವ ಸಮಾರಂಭಂ ಶಂಕರಾಚಾರ್ಯಮಸ್ಯಮಾಂ ಆತ್ಮದಾಚಾರ್ಯ ಪರ್ಯಂತಾಂ ವಂದೇ ಗುರು ಪರಂಪರಾಂ ಬೋಧಾನಂತಂ ಚ ಕಲ್ಯಾಣಂ ಕಮಲಾನಂತಮತ್ಮಜಂ ಸಚ್ಚಿದಾನಂದಮತ್ಮಜಂ അമൃതാത്മാക്കളെ,
2: ശബ്ദ പ്രതിഷ്ഠയ്ക്ക് സാക്ഷാത്കാരത്തിന് മന്ത്രോപാസനയില് സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമെന്ന നിലയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് പഞ്ചാക്ഷര മന്ത്രമാണ്. ശരിക്കും അത് പഞ്ചാക്ഷരമല്ല, ഷഡക്ഷരമാണ്. പഞ്ചാക്ഷര സ്തോത്രമാണ് ആചാര്യ ഭഗവാൻ എഴുതിയതെന്നുള്ളത് കൊണ്ട് സ്തോത്രകൽപ്പനയിലൂടെ പഞ്ചാക്ഷരത്തെ നമ്മൾ പഠിക്കാൻ ആദ്യം ഒരുങ്ങുക. അപ്പൊ ഉപാസനയെ കുറിച്ച് നമുക്ക് സാമാന്യമായ വിവരമുണ്ടാകുകയും ചെയ്യും. ഉപാസന എന്നാണല്ലോ ഉദ്ദേശിച്ചത്, അനുഷ്ഠാനം എന്നുള്ളത് അല്ലേ. അപ്പൊ ആ ഉപാസന എങ്ങനെ ഉപാസിക്കണം, എങ്ങനെ ഉപാസിച്ചാൽ ഉപാസനാകാന്ഡമനുസരിച്ച് സാക്ഷാത്കാരത്തിലെത്താം, അതിന് സംഹിതയിൽ ബ്രാഹ്മണങ്ങളിൽ അനേക മന്ത്രങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങൾ സംഹിതയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് ബ്രാഹ്മണങ്ങൾക്ക് ഉള്ളതിനേക്കാൾ മഹത്വം മൂലമായ സംഹിതയ്ക്ക് കൂടും. ആ സംഹിതാഭാഗത്ത് വരുന്നൊരു മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രമെന്ന് പ്രചുര പ്രചാരത്തിലിരിക്കുന്ന നമശിവായ ആ മന്ത്രത്തെയാണ് നമ്മളിവിടെ ഉപാസനയിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. മന്ത്രത്തിന്റെ പൂർണ്ണരൂപം സംഹിതയനുസരിച്ച് നമ ശംഭവായ ച മനോമഭവായ ച നമശങ്കരായ ച മയസ്കരായ ച മയ നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച. ഇതാണ് വൈദിക മന്ത്രം. ഈ വൈദിക മന്ത്രത്തോടൊപ്പം പ്രണവം ചേർത്താൽ മാത്രമേ പറ്റൂവെന്ന് പൌരാണികമായ കൽപ്പനയുണ്ട്. പ്രണവം ചേരുമ്പോഴേ മന്ത്രം അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നുള്ളൂ. കാരണം മന്ത്രമാതാവാണ് താരകം. ഈ നമശിവായ തന്നെ താരക മന്ത്രമെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പഞ്ചാക്ഷര സ്തോത്രത്തില് ഷഡക്ഷര സ്തോത്രമെന്ന നിലയിൽ പ്രണവത്തെ കൂടെ ചേർത്ത് പഠിക്കണം. പ്രണവത്തിന്റെ വിസ്തൃതമായ വ്യാഖ്യാനം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മാണ്ഡൂക്യം എടുത്തിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. എങ്കിലും പ്രണവം കൂടെ സ്തോത്രത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓംകാരം ബിന്ദു സംയുക്തം, വേണമെങ്കിൽ ആ ശ്ലോകം എഴുതാം, ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധായന്തി യോഗിനഃ കാമദം മോക്ഷതം ചൈവം ഓംകാരായ നമോ നമ എന്നോട് ചേർത്താൽ ഷഡക്ഷര സ്തോത്രമായി പഞ്ചാക്ഷര സ്തോത്രത്തോടൊപ്പം. ഇതിനി ആരാധനാരീതിയിൽ പോകും. മന്ത്രത്തിന് രണ്ട് ശരീരമുണ്ട്, ശരിക്കും മന്ത്രശരീരം, അതുപോലെ തന്നെ രൂപാത്മക ശരീരം, അർച്ച ശരീരം. ഏത് മന്ത്രം പഠിക്കുമ്പോഴും അതിന് വാങ്മയ ശരീരമുണ്ട്, അതുപോലെ തന്നെ അർച്ചാ ശരീരമുണ്ട്. കാരണം രണ്ട് മാർഗങ്ങളിലൂടെയാണ് മന്ത്രത്തെ നമ്മിലേക്ക് സ്വീകരിക്കുന്നത്. ഒന്ന് കർമ്മരന്ധ്രങ്ങളിലൂടെ, അതതിന്റെ വാങ്മയ രൂപമാണ് സ്വീകരിക്കുന്നത്. ഇത് പഠിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മുഴുവൻ, ഈ ഭാഗം മുഴുവൻ അന്ധകരണത്തിന്റെ ശുദ്ധി വന്ന് കഴിഞ്ഞുള്ള പഠനമാണ്. അദ്വൈതത്തിന്റെ പ്രതിഷ്ഠ സദാശിവനിലാണ്. കാരണം വൈദികമായി പഠിക്കുമ്പോൾ സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമേ ഉള്ളൂ. ശരിക്കും ഇന്ന് മന്ത്രോപാസനയിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിൽ താരകമന്ത്രം എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് രാമനാമത്തെയാണ്. രാമനാമാദികളൊന്നും വൈദികമല്ല. രാമമന്ത്രാദികളൊക്കെ അന്ധകരണ ശുദ്ധിക്ക് വളരെ നല്ലതാണ്, തർക്കമില്ല. സഹസ്രനാമം കേൾക്കുന്നുണ്ട്. കാരണം അത് വൈദിക സംസ്കൃതിയില് വ്യാസാദി ഋഷിമാർ രൂപപ്പെടുത്തിയതിന് വ്യാസനാണ് വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് അതിന് പ്രസക്തി, അതിനെക്കുറിച്ച് തർക്കമില്ല. അന്തക്കരണം ശുദ്ധമായ മുനിയുടെ അന്തർഗതത്തിൽ നിന്ന് വരുന്നത് മാത്രമേ മന്ത്രമാവൂ. ഈ കാലഘട്ടത്തില് സംഘടനാപരങ്ങളായ മുന്നേറ്റങ്ങളിൽ എല്ലാ ജീവിത ചെയ്തികളോടും കൂടി ജീവിക്കുന്ന മനുഷ്യൻ നേതാവിനെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതുപോലെ സ്വാമിമാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും, മത നേതാക്കന്മാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും. അത് നാമവും രൂപവുമുള്ള ശരീരിയായ വ്യക്തികളെ ചേർത്താണ്. ഋഷിമാർ ഒരിക്കലും തങ്ങളുടെ പേരിലല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്, തങ്ങളുടെ ഗുരുക്കന്മാരുടെ പേരിലുമല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്. ശങ്കരാദ്യന്മാരുടെ ഔന്നത്യം തന്നെ ഗുരുവിനെ വേണ്ടത്ര സ്മരിച്ചിട്ടുണ്ട്, വേണ്ടത്ര ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീശങ്കരനോ ഗൗഡപാദരോ ഗോവിന്ദപാദരോ പത്മപാദരോ അതുപോലുള്ള ആചാര്യന്മാരാരെങ്കിലുമോ ഗുരുക്കന്മാരുടെ പേരിൽ മന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാവും എന്ന് വിചാരിക്കാം. കാരണം ഗുരുക്കന്മാർ ശരീരികളാണ്, മന്ത്രദേവത ശരീരിയല്ല. അതുകൊണ്ട് ആ മന്ത്രങ്ങൾക്ക് മാത്രമേ ഉപാസനയിൽ പ്രസക്തിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ജപിക്കാം, ജപിച്ചാൽ ഉറക്കെ ജപിച്ചാൽ പ്രയോജനമുണ്ട്. കാരണം കൂടുതൽ ആളുകൾ കേൾക്കും, അവരും നിങ്ങളോടൊപ്പം കൂടും, നിങ്ങളും അവരോട് ചേർന്നാൽ ഭൗതികമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷെ അന്തക്കരണ ശുദ്ധിക്ക് പോലും ആവക മന്ത്രങ്ങൾ പര്യാപ്തങ്ങളല്ല. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉച്ചരിച്ചത് കൊണ്ട് അന്തക്കരണ ശുദ്ധി വരില്ല. ശബ്ദത്തിൽ സ്ഫോടം എന്നൊന്നുണ്ട്. ഛാന്തസ പ്രയോഗങ്ങളാലാണ് മന്ത്രങ്ങൾ ശക്തിമത്തായിരിക്കുന്നത്. അതിന് ചേരുന്ന ശബ്ദങ്ങളും ശബ്ദത്തിന്റെ പിന്നിലെ അർത്ഥവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ശബ്ദവും ധ്വനിപ്പിക്കുന്ന അർത്ഥവ്യാപ്തിയും ചൊല്ലുന്നവൻ അറിഞ്ഞില്ലെങ്കിലും അപൗരുഷേയമായ സജ്ഞ അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രങ്ങളും മന്ത്രോപാസനയും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഭാരതീയ സംസ്കൃതി. ക്ലാസ് അതായതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒന്നുമാണ്. അപ്പോ ഇവിടെ നമശിവായ മന്ത്രത്തിനും രണ്ട് ശരീരങ്ങളുണ്ട്. ഒന്ന് മന്ത്രത്തിന്റെ വാങ്മയ ശരീരം, രണ്ടതിന്റെ ലിംഗ ശരീരം അല്ലെങ്കിൽ അർച്ചാ ശരീരം, രൂപാത്മക ശരീരം എന്ന് പറയാം. ആദ്യത്തതിന് നാമാത്മക ശരീരം എന്ന് പറയാം. ഏതാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ചാൽ അത് ഉപയോഗിക്കാം, അതിന് പല പേരുകൾ പറയുന്നേ ഉള്ളൂ. ഒന്ന് നാമാത്മക ശരീരം. നാമാത്മക ശരീരത്തെ നാം ഉൾക്കൊള്ളുന്നത് കർണകുടങ്ങൾ വഴിയാണ്. രൂപാത്മക ശരീരത്തെ നാം സ്വീകരിക്കുന്നത് നേത്രം വഴിയാണ്. മന്ത്രത്തിന് ഈ രണ്ട് വഴികൾ മാത്രമേ സ്വീകരണികളായുള്ളൂ. ഒന്ന് നേത്രേന്ദ്രിയം കൊണ്ട് അർച്ചയെ കാണുക, രണ്ട് ശ്രവണേന്ദ്രിയം കൊണ്ട് മന്ത്രത്തെ ശ്രവിക്കുക, ശ്രവണം ചെയ്യുക. അപ്പോ ഈ അകത്തേക്ക് ഭഗവാനെ ഉൾക്കൊള്ളുന്നതിനുള്ള രണ്ട് പ്രബല ദ്വാരങ്ങളാണ് ഇവ രണ്ടും. നമശിവായ എന്ന മന്ത്രത്തിന്റെ അർച്ച ശരീരത്തില് സദ്യോജാതം, വാമദേവം, അഘോരം, തത്പുരുഷം, ഈശാനം എന്ന അഞ്ച് മുഖങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ വഴിക്ക് നമ്മൾ ഇപ്പം നീങ്ങുന്നില്ല, ആ വഴിക്ക് നമുക്ക് അവസാന സമയമുണ്ടെങ്കിൽ നീങ്ങാം. കാരണം അത് ആദ്യത്തെ മനസ്സിലാകേണ്ട കുറെ കാര്യങ്ങൾക്ക് ശേഷം ലാസ്റ്റ് കൊണ്ടുപോകണം. അതുകൊണ്ട് അത് നമുക്ക് അവസാനം ആ വഴിയിലൂടെ നീങ്ങാം. അത് താന്ത്രികമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ചാണ് എല്ലാ ശൈവ ക്ഷേത്രങ്ങളും രൂപകൽപ്പന ചെയ്തിരുന്നത്. ഈ പഞ്ചമുഖ രുദ്രനെ വെച്ചുകൊണ്ടാണ് എല്ലാ ക്ഷേത്ര സങ്കല്പങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോ പൂജയ്ക്ക് അർച്ചനയ്ക്ക് ഒക്കെ അവിടെ പ്രസക്തി വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ നമശിവായ സ്തോത്രത്തിലേക്ക്, ശ്രീശങ്കര വിരചിതമായ നമശിവായ സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. അഞ്ച് ശ്ലോകങ്ങളാണ് നമശിവായ സ്തോത്രത്തിലുള്ളത്. ചൊല്ലാൻ അറിയാവുന്ന ചൊല്ലിക്കൊണ്ടാവാം, ചില അറിയാവുന്ന ആരെങ്കിലും ഒരാള് ചൊല്ലിക്കൊടുക്കുക. ഒന്നാമത്തെ ശ്ലോകം.
3: നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമഃ ശിവായ.
2: ഈ ശ്ലോകം മുതല് അഞ്ച് ശ്ലോകങ്ങളാണുള്ളത്. ഒന്നാമത്തെയും അവസാനത്തെയും ശ്ലോകങ്ങൾ, അവസാനത്തെയും ഒന്നാമത്തെയും ശ്ലോകം രണ്ടും ദിഗംബരായയിൽ അവസാനിക്കുന്ന ശ്ലോകങ്ങളാണ്. ദിക്കംബരമായി വരുന്ന ശിവന്റെ സ്വരൂപ വർണ്ണനത്തില് കൈകാലുകളെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ ശ്ലോകവും നാലാമത്തെ ശ്ലോകവും അതുപോലെ തന്നെ ക്രിയാരൂപമായി അവസാനിക്കുന്നവയാണ്. മന്ദാകിനി സലിലചന്ദന ചർച്ചിതായ എന്ന ശ്ലോകവും വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ, രണ്ടിടത്തും അർച്ചിക്കലാണ്. അപ്പോ ശിവന്റെ സ്വരൂപ വർണ്ണനയില് ഒന്ന് വിശ്വമാകുന്ന സ്വരൂപത്തെ ഒന്നിലും അഞ്ചിലും പാദവും കൈയുമെല്ലാം ഉൾപ്പെടുന്ന കർമ്മ മേഖലയെ ക്രിയാമേഖലയെ രണ്ടിലും നാലിലും ഹൃദയത്തെ മൂന്നിലും വർണ്ണിച്ചിരിക്കുന്ന സജീവമായൊരു പ്രപഞ്ചകൽപ്പനയാണ് ശങ്കരൻ ഈ മന്ത്രത്തിൽ കാണുന്നത്. ഭാവന അങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ ഈ മന്ത്രം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ നമശിവായ മന്ത്രത്തിന്റെ സ്വരൂപം നാ യാ രണ്ടില് ഈ ബ്രഹ്മാണ്ടത്തിന്റെ പൂർണമായ ഒരു കൽപ്പന മനസ്സുകൊണ്ട് അതിൽ സങ്കല്പിക്കണം. നൃത്തത്തിന് താണ്ഡവത്തിന് തയ്യാറായി നിൽക്കുന്ന ശിവനെ കാണുന്ന ഒരു രാവണനുണ്ട്, തയ്യാറായി നിൽക്കുന്നത് കാണുന്ന വ്യാസാദിമയിമാരുണ്ട്. നൃത്താവസാനി നടരാജരാജു നനാദടക്കം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സ്തനകാദി സിദ്ധാൻ ഏതദ് വിമർശി ശിവസൂത്രജാലം. അതിൽ നിന്നാണ് സമസ്ത സംഗീതവും ആവിർഭവിക്കുന്നത്. അതിൽ നിന്നാണ് വ്യാകരണങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. മാഹേശ്വര സൂത്രങ്ങൾ 14 പാണിനി ക്രോഡീകരിക്കുന്നത് ഈ നൃത്തത്തിൽ നിന്ന് തന്നെയാണ്. ഇത് പാണിനി സ്മരിക്കുന്നു. അതിൽ നിന്നാണ് തങ്ങൾക്ക് വേണ്ടുന്ന സൂത്രജാലങ്ങൾ മുഴുവൻ സനകാദികൾ രൂപപ്പെടുന്നു. ഇപ്പോ സകല ശാസ്ത്രങ്ങളും ഭാരതീയമായത് ഈ നൃത്തത്തിന്റെയും ശബ്ദത്തിന്റെയും ആവിഷ്കാരമാണ്. ഭാരതീയ സംസ്കൃതിയിൽ എന്തെല്ലാം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ ശിവതാണ്ഡവത്തിന്റെ അംഗങ്ങൾ മാത്രമാണ്. ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അതില് ഇരുന്നു കൊണ്ട് മെല്ലെ ഈ സ്തോത്രത്തിലേക്ക് പോയാൽ സ്തോത്രത്തിന്റെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും, ഒന്നാമത്തെ ശ്ലോകം പഠിച്ചു കഴിയുമ്പോൾ അഞ്ചാമത്തെ ശ്ലോകം നമ്മൾ തീരും, രണ്ടാമത്തെയും നാലാമത്തെയും ശ്ലോകങ്ങളിലും ഇത് കാണാം. ഈ ക്രിയാപദ്ധതികളെല്ലാം കാണാം. മൂന്നാമത്തെ ശ്ലോകം ഈ മന്ത്രത്തിന്റെ ഹൃദയമാണ്. ശീശബ്ദം നമ ഇടത്തുഭാഗത്തും വായ വലത്തുഭാഗത്തും ശി നടുക്കുമായി വരുന്ന മന്ത്രത്തിന്റെ ഹൃദയം, മന്ത്രഹൃദയം ശീശബ്ദത്തിൽ അങ്കിതമാണ്. അവിടെ നമ്മൾ ശിവനെ വേണ്ടതുപോലെ പരിചയപ്പെട്ടാൽ, ഹൃദയപൂർവം പരിചയപ്പെട്ടാൽ മന്ത്രബലമായി പറയുന്ന ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതു എന്ന അവസ്ഥയിൽ, മോദതെ എന്ന അവസ്ഥയിൽ നമുക്ക് എത്തുകയും ചെയ്യാം. അപ്പോ ഇനി മന്ത്രസ്വരൂപം നമുക്ക് നോക്കാം. ഒന്നാമത്തതില് നാഗേന്ദ്രനാണ് ഹാരം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മ അംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ, 6-7 പദങ്ങൾ നഗാരത്തിന് അനുഗുണമായി. അപ്പൊ നാഗേന്ദ്രനാണ് ഹാരം. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്റെ ആധ്യാത്മിക വസ്തുയുടെ മാത്രം കടന്നുപോയാൽ തന്നെ ഗംഭീരമാണ്. സർപ്പാണാമസ്മി വാസുകി അനന്തശ്ചാസ്മി നാഗാനാം എന്ന് ഗീതയിൽ പറയും. നാഗവും സർപ്പവും അപ്പോ രണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ അങ്ങനെ പറയേണ്ടതില്ല. അപ്പൊ സർപ്പങ്ങൾ ഭൂമിയിൽ മുകളിൽ കാണുന്നവയാണ്, നാഗങ്ങൾ ഭൂമിക്ക് അടിയിൽ കാണുന്നവയാണ്. നാഗങ്ങൾക്ക് അധികം പ്രാധാന്യം കൂടുമെന്നാണ് പ്രാചീന സങ്കല്പം. ഇതില് ഭഗവാൻ ഹാരമായി അണിഞ്ഞിരിക്കുന്നത് സർപ്പമല്ല എന്ന് ഈ സ്തോത്രം കൊണ്ട് സ്പഷ്ടമാണ്. വാസുകിയല്ല. പക്ഷേ പുരാണ പ്രസിദ്ധിയിൽ പലരും ഉപയോഗിച്ചിട്ടുള്ളത് വാസുകി ശബ്ദമാണ്. ആചാര്യ ഭഗവാൻ ശങ്കരനെ ഭൂഷണമായി കാണുന്നത് നാഗേന്ദ്രനെയാണ്. നാഗേന്ദ്രൻ അനന്തനാണ്. ഗീതയനുസരിച്ചും മറ്റു പുരാണങ്ങളനുസരിച്ചും അനന്തനാണ്. അനന്തൻ തന്നെയാണ് ശിവന്റെ കഴുത്തിലെ ആഭരണം. അനന്തൻ തന്നെയാണ് വിഷ്ണുവിന് കൽപ്പവും. അനന്തനാകുന്ന മെത്തയിൽ കിടക്കുന്നവനും അനന്തനെ ആഭരണമാക്കിയവനും ഭേദമുണ്ടാവാൻ വഴിയില്ല എന്തായാലും. പക്ഷെ ആ നാഗം എന്തായിരിക്കും എന്ന് കണ്ടെത്തുന്നതില്ല നമുക്ക് പ്രാധാന്യമുള്ളത്. നാഗശബ്ദത്തിന് കലാകാരന്റെ ഭാവനയില് അനന്തൻ എന്നൊക്കെ പറയുന്നത് രസകരമാണ്. ഒരു ആധ്യാത്മിക പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാർക്ക് പറ്റിയില്ലെങ്കിലും വേലായുധനെ പോലുള്ളവർക്കെങ്കിലും പറ്റും. അപ്പൊ അതുകൊണ്ട് നാഗം കഴുത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത്ര വലിയ കാര്യമാവില്ല. എന്താണ് ആ നാഗം? നാ ആ ഗ നാ അധികം ആ അധികം ഗ ഇങ്ങനെയാണ് ശബ്ദാർത്ഥ നിഘണ്ടുവിലെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഗ എന്ന അക്ഷരത്തിന് ഗമനം എന്നാണ് താത്വർത്ഥ നിർദ്ദേശം. സംസ്കൃതം പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ന ഗച്ഛതീതി അഗ ഗ ഗമനമാണെങ്കിൽ അകം ഗമിക്കാത്തതെന്നാണ്. അകം സ്ഥിരം, വൃക്ഷം, പർവ്വതം എന്നൊക്കെ അർത്ഥം. അപ്പോ ഗതി അഗതി രണ്ടും ഏതിലുണ്ടോ അത് നാഗം. ഗതിയും അഗതിയും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് വക്രഗതിയുള്ളത് നാഗം എന്നർത്ഥം വരും. വക്രഗതി ഉള്ളത് നാഗം. വക്രഗതി സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദത്തിനുള്ളതാണ്. നിർഗുണ സഗുണശ്ചേതി ശിവോജ്ഞേയ സനാതനം നിർഗുണ പ്രകൃതേരന്യ സഗുണ സമത സ്മൃത എന്ന് ശാസ്ത്രങ്ങൾ പറയും. സ്പന്ദാത്മകമായ ശിവശക്തിയെയാണ് നാഗമെന്ന ശബ്ദം കൊണ്ട് വർണ്ണിക്കുന്നത്. സ്പന്ദാത്മകമായ ശിവശക്തി ഏതാണ്? അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തെയാകെ തന്റെ ശരീരവും വസ്ത്രവും ഒക്കെയാക്കി കൈയും കാലുമൊക്കെ എടുത്ത് ആ ഡമരുവുമൊക്കെ മുഴക്കി നൃത്തത്തിനായി നിലകൊള്ളുന്ന ശിവനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനവും ശിവനൃത്തത്തിന്റെ ഭാഗമാണ്. ആ ഓരോ സ്പന്ദനത്തിനിടയിലും ഒരു നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയാണ്, ആ ചലനമാണ് ഭാവനയെ കാണാമെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകണ്ടു. ഭാവനയെ കാണാമെങ്കിലേ നമ്മളിനി ക്ലാസ് മുന്നോട്ട് പോകണ്ടു. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ പൊതുവെ എടുക്കാൻ ഇഷ്ടമില്ല. കാരണം ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും. പിന്നെ ഉത്തരവാദിത്വം എനിക്കാവരുത്. പറഞ്ഞ മനസ്സിലായതെന്നറിയില്ല. ഈ പ്രപഞ്ചമാകെ ഒരു വ്യക്തിയായി കാണുക. ഈ പ്രപഞ്ചം മുഴുവൻ ചേർന്നൊരാൾ. അവിടെ പിന്നെ ഞാനും നിങ്ങളും വീടും കൂടും യാതൊന്നുമില്ലാതെ ഈ സമഷ്ടി സ്വരൂപമാകെ ഒറ്റ വ്യക്തിയായി ബ്രഹ്മാണ്ടമാകെ നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കാലുകളോടുകൂടിയ ആയിരക്കണക്കിന് കണ്ണുകളോടുകൂടിയ
3: ഈ പുരുഷ സൂക്തത്തിന് സഹസ്രവാസ സഹസ്രാക്ഷരം
2: പറഞ്ഞ അത് എത്ര ജീവന്മാർ ഭൂമിയിലുണ്ടോ അത്രയും കണ്ണുകളോടുകൂടിയ ചരാചരങ്ങളായി എത്രത്തോളം വസ്തുജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അവയെല്ലാം കൂടി സമ്യക്കായി രൂപാന്തരപ്പെട്ട ശരീരിയായ ദിക്കുകൾ അപ്പോൾ അമ്പരങ്ങളായ വേറെ അമ്പരത്തിന് പ്രസക്തിയില്ല. ഇത് മുഴുവൻ ചേർന്ന ഒരു ശരീരിക്ക് വസ്ത്രം വേറെ ഉടുക്കാനാവില്ല. അപ്പൊ ദിക്ക് തന്നെ അമ്പരമായ
4: ഒറ്റ
2: നമ്മളെ കാണുക പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയും. ഒരു പ്രാവശ്യം അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീ അവൻ അവൾ അത് ആ ഒന്നുമില്ല. എല്ലാ കാലുകളും ആ ഒന്നിന്റെ കാലുകളാണ്. എല്ലാ കൈകളും ആ ഒന്നിന്റെ കൈകളാണ്. എല്ലാ കണ്ണുകളും ആ ഒന്നിന്റെ കണ്ണുകളാണ്. എല്ലാ ശരീരവും ആ ഒന്നിന്റെ ശരീരം തന്നെയാണ്. വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒറ്റ ഒരാളായി സമഷ്ടി പുരുഷനായി കാണുന്ന ആ സദാശിവന്റെ കാലുകൾ ഒന്നിച്ച് ഒരേ താളത്തിൽ ചലിക്കുക, ഒരു സ്പന്ദനം ഉണ്ടാവുക. അതിനകത്ത് നിശ്ചലമായിരിക്കുമ്പോഴും ചലിക്കുക. മറ്റേ ചലനല്ല, എന്റെ കാലം മുമ്പോട്ട് പോകും മറ്റവന്റെ കാലം പുറകോട്ടാവുന്ന ആ ചലനല്ല. അവന്റെ കാലിനുള്ളിലും എന്റെ കാലിനുള്ളിലും വക്രഗതിയിൽ ചലിക്കുന്ന ഒരു ചലനമുണ്ട്. ആ ചലനം കൊണ്ടാണ് അവനിലും എന്നിലും ആ ശിവൻ നിലകൊള്ളുന്നത്. ചലിക്കാത്ത ശിവജ്ഞാനം പ്രാണനായി ഇന്ദ്രിയങ്ങളായി വസ്തുബോധമായി സമസ്തരിലും ഒരുപോലെ ചലിക്കുന്നത് കൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നത്. പറയുമ്പോഴേ ഇങ്ങനെ കാണാൻ പറ്റും. ആ ചലനം നിലച്ചാൽ ശിവം തീർന്നു, അത് പ്രളയത്തിലേ ഉണ്ടാവും. ഞാനൊന്നും ഇതിനകത്തില്ല. ഈ പഠനത്തിൽ ഞാനുമില്ല നീയുമില്ല ഒന്നുമില്ല. വെറുതെ മുമ്പ് പിടിച്ച് വേദാന്തം ഒന്നും തലയിൽ കയറ്റി പിടിപ്പിക്കരുത്, ആകെ അപകടമാണ്. ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോ ഒന്നും അറിയില്ല എന്ന് വെച്ചോണ്ടിരിക്കുക. വല്ലതും അറിയാമെങ്കിൽ കുഴപ്പമാണ്, അതാണ് ഈ ഉപാസന കണ്ടത്തിന്റെ കുഴപ്പം. അതിലേ ചലനമുള്ളൂ. മാഷ്ടെ നാവിപ്പൊ ചലിച്ചിട്ടില്ല ഈ ചോദ്യം ചോദിച്ചു. മാഷ്ടെ കണ്ണിന്റെയും സദാ ചലിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. മാഷ്ടെ ഉള്ളിലൂടെ രക്തം സംക്രമണം ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പ്രാണൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപാനൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. വ്യാനൻ സഞ്ചരിക്കുന്നോണ്ടല്ലേ രക്തം ഓടുന്നത്. അപ്പൊ ഇങ്ങനെ ചലനമില്ലാതെ സംഭ്രമം അടിഞ്ഞിരിക്കുന്ന മാഷ്ടെ ഉള്ളില് പതിനായിരക്കണക്കിന് ചലനങ്ങൾ നടക്കുക. സമാനവും സമവുമായ ചലനം അപ്പുറത്തിരിക്കുന്ന ആളിൽ നടക്കുക. ഈ ചലനത്തിനൊരു താളമുണ്ട്. ഈ പ്രപഞ്ചവിധാനീയതയുടെ സമഷ്ടി ചലനങ്ങൾക്കാകെ ഒരു താളക്രമമുണ്ട്. അത് ഓരോന്നും മറ്റൊന്നിന് പൂരകമായി മറ്റതിന്റെ നാദത്തിന് ചേർന്ന് നാദ സംയോഗങ്ങൾ ഉണ്ടാക്കി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൃദയ സ്പന്ദനവും സ്പന്ദിക്കുന്നതിൽ നിന്ന് സമീപത്തിരിക്കുന്നതിനെ അതിനനുഗുണമായി സ്പന്ദിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള സ്പന്ദനങ്ങളുടെ ഒരു പൂർണതയാണ് ഈ വിശ്വം. മാഷിന്റെ കൈയൊന്ന് ചലിച്ചാൽ, കണ്ണൊന്ന് ചലിച്ചാൽ, ഹൃദയത്തിൽ ഒരു ചെറിയ ചലനമുണ്ടായാൽ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞും അടുത്തിരിക്കുന്നയാളും മറ്റൊരാളും അതിനനുഗുണമായ മറ്റൊരു ചലനത്തിന് വിധേയമാകുമാറ് ഒന്നിനൊന്ന് പൂരകമായ ചലനങ്ങളുടെ ചേർച്ചയാണ് ചലനമില്ല എന്ന് വിചാരിക്കുമ്പോഴും ആ ചലനമാണ് വക്രഗതിയിലുള്ള ചലനം. അല്ല ഓടുക ചാടുക എന്നുള്ളതൊന്നുമല്ല.
0: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. പ്രോഗ്രാംസ് ഇൻ ലാംഗ്വേജസ് അതർ ദാൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശൈവലഹരി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് ദർ വിൽ ബി സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു പ്രോഗ്രാം ടൈമിംഗ്സ്. വി ട്രസ്റ്റ് ദാറ്റ് യു വിൽ കൈൻഡ്ലി അക്സെപ്റ്റ് ദീസ് ഷെഡ്യൂൾ ചേഞ്ചസ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പേഷ്യൻസ്. വി ആൾസോ റിക്വസ്റ്റ് യു ടു എൻകറേജ് യുവർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു ലിസൺ ടു ആൻഡ് ബെനിഫിറ്റ് ഫ്രം അവർ റേഡിയോ സർവീസസ്. ഓം നമ ശിവായ.
4: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ബ്രഹ്മസൂത്രം കമൻട്രി ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
5: ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം, അധ്യാസഭാഷ്യം, പൂർവോക്ഷം. യുഷ്മദസ്മത് പ്രത്യേകോചരയോഹോ വിഷയവിഷയിണോഹോ സമപ്രകാശവദ്വിരുദ്ധസ്വഭാവയോഹോ ഇതരേതരഭാവ അനുപത്തോ സിദ്ധായാം തദ്ധർമാണാം അപി സുതരാം ഇതരേതരഭാവ അനുപത്തിഹി. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് യുഷ്മത് പ്രത്യേകോചരം ആയിരിക്കുന്ന വിഷയങ്ങൾ, അത് പ്രധാനമായിട്ടുള്ള ശരീര ഇന്ദ്രിയ മനസ്സുകൾ. അസ്മത് പ്രത്യേകോചരമായിരിക്കുന്ന ആത്മാവ്, ആത്മാവ് വിഷയി ശരീരാദികൾ വിഷയങ്ങൾ, ഇത് ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളവയാണ്. ഇവ തമ്മിലുള്ള താതാത്മ്യം ശരിയാകുകയില്ല, അയുക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ധർമ്മങ്ങൾ തമ്മിലും താതാത്മ്യം അധ്യാസം സംഭവിക്കുകയില്ല. ഇതാണ് പൂർവോക്ഷം. ഇത്യതഹ അടുത്ത് പറയുന്നു, ഇത്യസ്മാത് കാരണ അതുകൊണ്ട് എന്നതിനാൽ ധർമ്മി അധ്യാസവും ധർമ്മ അധ്യാസവും. ധർമ്മി അധ്യാസം എന്ന് പറയുമ്പോൾ ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസവും, ധർമ്മ അധ്യാസം എന്ന് പറയുമ്പോൾ ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും തമ്മിലുള്ള അധ്യാസവും അയുക്തമായിരിക്കെ അസ്മത് പ്രത്യഗോചര വിഷയണി ചിതാത്മകെ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാഞ്ച അധ്യാസ തദ്വിപര്യേണ വിഷയിണ തദ്ധർമാണാഞ്ച വിഷയേ അധ്യാസോ നിത്യ ഇതി ഭവിതം യുക്തം. നേരത്തെ പറഞ്ഞ കാര്യത്തെ തന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്യതഹ, അതുകൊണ്ട് അസ്മത് പ്രത്യഗോചരേ വിഷയിനി, അസ്മത് പ്രത്യഗോചരം നേരത്തെ പറഞ്ഞാണ് ഞാൻ എന്നുള്ള അനുഭവം, ആ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയി ആത്മാവിൻ. അതെന്താണ്? ചിതാത്മകേ, ചിതാത്മകം, ചിത് സ്വരൂപം, ജ്ഞാനസ്വരൂപം, ചിത്ത്, ജ്ഞാനം, ചൈതന്യം, ബോധം എന്ന പര്യായ പദങ്ങളാണ് ചിതാത്മകേ. ചിത് സ്വരൂപമായിരിക്കുന്ന ആ വിഷയിൽ ആത്മാവിൻ. യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ, യുഷ്മത് പ്രത്യഗോചരം, ഇത് എന്നറിയുന്ന വിഷയങ്ങൾ, ശരീരമിന്ദ്രിയം മനസ്സ്. തദ്ധർമാണാം ച, തയോഹോ ധർമാണാം, വിഷയ വിഷയിണോഹോ ധർമാണാം, വിഷയ വിഷയികളുടെ ധർമ്മങ്ങളും ആത്മാ അനാത്മാക്കളുടെ ധർമ്മങ്ങളും. ദയും അധ്യാസ, അധ്യാസം, അതോടൊപ്പം തന്നെ തദ്വിവരേണ, മറിച്ച്, നേരെ മറിച്ച്, എങ്ങനെയാണോ വിഷയ, നേരത്തെ പറഞ്ഞു വിഷയസ്യ തദ്ധർമാണ, വിഷയത്തിന്റെയും വിഷയധർമ്മങ്ങളുടെയും, അതുപോലെ വിഷയുടെയും വിഷയധർമ്മങ്ങളുടെയും, അത് പ്രത്യേകം പറയുകയാണ്. തദ്ധർമാണം എന്ന് പറഞ്ഞാൽ വിഷയസ്യ തദ്ധർമാണ, തദ്വിവരേണ, മറിച്ച് വിഷയിണ തദ്ധർമാണ. അപ്പൊ നേരത്തെ തദ്ധർമാണം എന്ന് പറഞ്ഞാൽ വിഷയധർമാണ, തദ്വിപര്യേണ എന്നുവെച്ചാൽ വിഷയവിപര്യേണ, തദ്ശബ്ദം കൊണ്ട് വിഷയത്തെ എടുക്കുന്നു, വിഷയവിപര്യേണ. ആ വിഷയത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, വിഷയവും വിഷയത്തിന്റെ ധർമ്മങ്ങളും വിഷയിൽ അധ്യസിക്കുന്നു, അതിന് മറിച്ച്, അതിന് വിപരീതമായി വിഷയിണ തദ്ധർമാണാം ച, വിഷയുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും, വിഷയ അധ്യാസം, വിഷയത്തിലുള്ള അധ്യാസം. മിഥ്യ ഇതി ഭവിതം യുക്തം, മിഥ്യയാണ് ഇല്ലാത്തതാണ്. മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന് പ്രസിദ്ധമായിട്ട് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് അനിർവചനീയം, മിഥ്യ എന്ന് പറഞ്ഞാൽ അനിർവചനീയം, ആ അർത്ഥമല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം മിഥ്യ എന്ന് പറഞ്ഞാൽ ന എന്ന് സംസ്കൃതത്തിൽ പറയുന്ന അതിന്റെ അർത്ഥമുണ്ട്, ന എന്ന് വെച്ചാൽ ഇല്ല, അല്ല എന്നുള്ള അർത്ഥമാണ്. അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ അധ്യാസം അനിർവചനീയം എന്നുള്ള അർത്ഥം. അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ അധ്യാസം ഇല്ല, തെറ്റിദ്ധരിക്കരുത്. സാധാരണ നമ്മൾ മലയാളത്തിൽ മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അത് അയാൾ പറഞ്ഞത് മിഥ്യയാണ്, വെറും മിഥ്യയാണെന്ന് പറഞ്ഞാൽ വെറും നുണയാണ്, കള്ളമാണ്, ഇല്ലാത്തതാണ് എന്നുള്ള അർത്ഥമാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ മിഥ്യാശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അദ്വൈതത്തിൽ സാധാരണ മിഥ്യാശബ്ദം, അതായത് അദ്വൈതത്തിന്റെ സാങ്കേതികമായ അർത്ഥത്തിലുള്ള മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം അനിർവചനീയമെന്നാണ്. അനിർവചനീയം എന്ന് പറഞ്ഞാൽ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് എന്നാണ് അനിർവചനീയം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. അനിർവചനീയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് വർണ്ണിക്കാൻ കഴിയാത്തത്, പറയാൻ പറ്റാത്തതെന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ അദ്വൈതത്തിൽ അനിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥമല്ല, പറയാൻ പറ്റാത്തതെന്നുള്ള അർത്ഥമല്ല. മിഥ്യ അനിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് എന്നാണ് അനിർവചനീയ ശബ്ദത്തിന്റെ അർത്ഥം. മിഥ്യ ഇതി ഭവിതം യുക്തം, മിഥ്യ എന്ന് മിഥ്യയാണ് എന്നാണ്, മിഥ്യ എന്ന് ഭവിക്കുന്നതാണ് യുക്തം എന്ന് പറഞ്ഞാൽ മിഥ്യയാണ്. അപ്പൊ അധ്യാസം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ അധ്യാസം ഇല്ലാത്തതാണെന്നാണ്. അധ്യാസം അനിർവചനീയമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിദ്ധാന്തപക്ഷമാണ്. അപ്പൊ ഇവിടെ സിദ്ധാന്തമല്ല പറയുന്നത്, പൂർവപക്ഷമാണ്. അധ്യാസം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ അധ്യാസം ഒന്നില്ല, അങ്ങനെ ഒന്നും നടക്കത്തില്ല, സാധ്യമല്ല എന്നാണ്. സാധാരണ മിഥ്യ എന്ന് പറയുന്ന ശബ്ദം, അതായത് വേദാന്തത്തിന്റെ ഒരു പരിഭാഷ, പരിഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാങ്കേതിക ശബ്ദം. ഓരോ ശാസ്ത്രത്തിനും അതാത് ശാസ്ത്രത്തിൻ്റെതായ പാരിഭാഷിക ശബ്ദങ്ങളുണ്ട്, അതായത് സാങ്കേതിക ശബ്ദങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഗുണം, ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാങ്കേശാസ്ത്രത്തിൽ ഗുണം എന്ന് പറയുന്നു. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സത്വം, രജസ് തമസ്. അതേസമയം ന്യായ വൈശേഷികന്മാരെ സംബന്ധിച്ചിടത്തോളം ഗുണമെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം, ഒരേ വാക്കിനും ഭിന്ന ഭിന്ന അർത്ഥങ്ങളാണ്, അങ്ങനെ അവരർത്ഥം പറയുന്നു. വ്യാകരണ ശാസ്ത്രത്തിൽ ആണെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് അതേം ഗുണ, ആ, ഏ, ഓ, ഇതിനെല്ലാം ഗുണം എന്ന് പറയുന്നു. അവിടെ അക്ഷരങ്ങളെയാണ്, സ്വരാക്ഷരങ്ങളെ ഗുണമെന്ന് പറയുന്നു, അതേം ഗുണ എന്ന് പറയുന്നു. മീമാംസയിൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യും പാലും, ഇതിനൊക്കെ അവിടെ ഗുണങ്ങളെന്ന് പറയും, ദ്രവ്യങ്ങൾ. മീമാംസാ ശാസ്ത്രത്തിൽ അതിനൊക്കെ ഗുണങ്ങളെന്ന് പറയും. ഇങ്ങനെ ഓരോ ശാസ്ത്രങ്ങളിലും ഒരു ശബ്ദത്തിന് തന്നെ ഭിന്നാർത്ഥങ്ങളാണ്. അപ്പൊ മിഥ്യ എന്ന് പറയുമ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിന് വേദാന്തത്തിന്റെ പാരിഭാഷിക ശബ്ദം എന്ന് പറയും. അതുപോലെ ഈ ഗുണം എന്ന് പറയുന്ന ശബ്ദം ഓരോ ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതാത് ശാസ്ത്രങ്ങളുടെ പരിഭാഷ അതിനുണ്ട്. പരിഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വ്യാഖ്യാനം, ഓരോ സാങ്കേതിക ശബ്ദത്തിനും അതാത് ശാസ്ത്രകാരന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം. അതുപോലെ മിഥ്യാശബ്ദത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, അതിൻ്റെ പരിഭാഷ, സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. അത് മിഥ്യ ഇങ്ങനെ പ്രത്യേക ഒരു പരിഭാഷ ഉള്ളതുകൊണ്ട് വേദാന്തത്തിലെ പാരിഭാഷിക ശബ്ദം എന്നതിനെ പറയും. ഇതുപോലെ എല്ലാ ശബ്ദങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഈ ഓരോ ശാസ്ത്രത്തിന്റെയും ഈ പാരിഭാഷിക ശബ്ദങ്ങളെ നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ മറ്റ് ശാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റായ ആശയബോധം ഉണ്ടാവും. അപ്പൊ ഗുണം എന്ന് പറയുന്ന സാധാരണ സാഹിത്യ ഭാഷയിൽ ഗുണത്തിന് കയറെന്നർത്ഥമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. സദ്ഗുണങ്ങൾ അതിന് ഗുണമെന്നർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ വെവ്വേറെ ഉദ്ദേശത്തിൽ മാത്രമേ ഈ ശബ്ദങ്ങൾ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ പ്രയോഗിക്കാവൂ. അതുകൊണ്ടിവിടെ അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ ന എന്നുള്ള അർത്ഥത്തിലാണ്, അധ്യാസം ഇല്ല എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ അധ്യാസത്തിന് പൂർവപക്ഷമാണ് പറയുന്നത്. പൂർവപക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് അനാത്മാവ് എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ വേറെ വേറെയാണ്. ഞാൻ എന്നുള്ള അറിവിന് ആത്മാവ് വിഷയമാണ്. അതുപോലെ നീ അല്ലെങ്കിൽ ഇത് എന്നുള്ള അറിവിന് ശരീരാദികൾ വിഷയമാണ്. ഇവിടെ അസ്മത് യുഷ്മത് എന്ന് പ്രയോഗിച്ചു. ഇത് എന്നുള്ളതിന് യുഷ്മ ശബ്ദം പ്രയോഗിക്കാറില്ല, ഇത് എന്നുള്ളതിന് ഇതം ശബ്ദമാണ് പ്രയോഗിക്കേണ്ടത്. അപ്പൊ അസ്മത് ഇതം പ്രത്യയ ഗോചരയൂഹം എന്ന് വേണം തുടങ്ങേണ്ടത്. പക്ഷെ അവിടെ ഇതം എന്ന് പ്രയോഗിക്കുന്നതിന് പകരം യുഷ്മത് എന്ന് പ്രയോഗിച്ചത്. ഇവിടെ പ്രധാനമായിട്ടും അധ്യാസം മനസ്സിലാക്കേണ്ടത് നമ്മിൽ തന്നെയാണ്. അതായത് ആരാണോ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ആ വ്യക്തിയിൽ ഞാൻ എന്നുള്ള ബോധം സ്പഷ്ടമാണ്. പക്ഷെ ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതിനാരും നീ എന്ന് പറയാറില്ല, ഇതെന്നേ പറയാറുള്ളൂ. അപ്പൊ ഞാൻ ഇത് എന്ന് പറയുന്ന രണ്ട് പദാർത്ഥങ്ങളെയും വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ യുഷ്മത് അസ്മത് എന്ന് തുടങ്ങിയത്. യുഷ്മത് അസ്മത് ആ വ്യക്തതയ്ക്ക് വേണ്ടി. ഇത് രണ്ടും അത്യന്തം ഭിന്നമായ കാര്യങ്ങളാണ്. കാരണം സംസ്കൃതത്തിൽ സാധാരണ അയം അഹം അസ്മി എന്ന് പ്രയോഗിക്കാറുണ്ട്, ഈ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്നുള്ളതിനോടുകൂടി ഇതം ശബ്ദം ചേർത്ത് പ്രയോഗിക്കും. അങ്ങനെയാണ് അയം അഹം അസ്മി എന്നാണ്, ഞാനുണ്ട് ഈ ഞാൻ എന്ന് പറയും. അപ്പൊ ഞാൻ എന്നുള്ളതിനോടുകൂടി ചേർത്ത് ഇതം ശബ്ദം അഭേദമായി പ്രയോഗിക്കും. ഇതം അഹം, അതിനാണ് അയം അഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അഭേദമായി പ്രയോഗിക്കുന്നതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്പഷ്ടമല്ല. സംസ്കൃതത്തിൽ മലയാളത്തിലും പറയാറുണ്ട് ഈ ഞാൻ. അപ്പൊ ഇത് എന്നും ഞാൻ എന്നും പറയുന്ന ശബ്ദങ്ങൾ അഭേദമായി പ്രയോഗിച്ചു. അപ്പൊ രണ്ടും വ്യത്യസ്ത ഭിന്ന അർത്ഥങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം അത്യന്തം വിരുദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യുഷ്മത് എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു. ആ ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയിയും വിഷയവും തമ്മിലുള്ള ഭേദം വ്യത്യാസം സ്പഷ്ടമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യുഷ്മത് അസ്മത് എന്ന് പ്രയോഗിച്ചത്. അത് സംസ്കൃത ഭാഷയിലെ ഒരു പ്രത്യേകത അനുസരിച്ച് അങ്ങനെ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന അതിനുദാഹരണമായിട്ട് പറഞ്ഞു ഇരുട്ടും വെളിച്ചവും പോലെ. ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഉദാഹരണം പറയുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം, ആ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും സ്വരൂപത്തിൽ താതാത്മ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇരുട്ടും വെളിച്ചവും കൂടിക്കലില്ലെന്നല്ല, ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും സ്വരൂപത്തിൽ ആർക്കും ഭ്രമം ഉണ്ടാകത്തില്ല. എങ്ങനെ? നല്ല പ്രകാശം കണ്ടിട്ട് ഇത് ഇരുട്ടാണെന്നോ അല്ലെങ്കിൽ നല്ല ഇരുട്ടിനെ കണ്ടിട്ട് ഇത് പ്രകാശമാണെന്നോ ഉള്ള ഒരു ഭ്രമം ആർക്കും ഉണ്ടാകത്തില്ല. വെളിച്ചം കണ്ടാൽ ആരായാലും അത് വെളിച്ചം എന്ന് തന്നെ അറിയും. ഇരുട്ട് കണ്ടുകഴിഞ്ഞാൽ അത് ഇരുട്ടെന്ന് തന്നെ അറിയും. അപ്പൊ അതിന്റെ സ്വരൂപത്തിൽ പരസ്പരം ഭ്രമം ഉണ്ടാകത്തില്ല, ഒന്നിനെ മറ്റൊന്നൊന്ന് ധരിക്കത്തില്ല. അങ്ങനെ അത്യന്തം വിരുദ്ധമായിരിക്കുന്ന ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ യാതൊരു തരത്തിലുള്ള താതാത്മ്യവും ഉണ്ടാകത്തില്ല എന്നാണ് പൂർവപക്ഷം. അതിന് സമാധാനമാണ് അടുത്തു പറയുന്നത്. ഇത്യതഹ, അതുകൊണ്ട് അസ്മത് പ്രത്യേകോചരേ, ഞാൻ എന്ന അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയിണി ചിതാത്മകേ, വിഷയായിരിക്കുന്ന ചിതാത്മാവിൽ യുഷ്മത് പ്രത്യേകോചരസ്യ, യുഷ്മത് എന്ന ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയസ്യ വിഷയത്തിന്റെയും തദ്ധർമാണ വിഷയധർമ്മങ്ങളുടെയും അധ്യാസ അധ്യാസം അതുപോലെ തന്നെ തദ്വിപരീണ അതിന് വിരുദ്ധമായി വിഷയത്തിൽ എങ്ങനെയാണോ അധ്യാസം സംഭവിക്കുന്നത് അതുപോലെ വിഷയത്തിന്റെ അധ്യാസം എങ്ങനെയാണോ സംഭവിക്കുന്നത് അതിന് വിരുദ്ധമായി വിഷയിണ തദ്ധർമാണാംച വിഷയുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും വിഷയേ അധ്യാസോ വിഷയത്തിലുള്ള അധ്യാസം മിഥ്യ ഇതി ഭവിതം യുക്തം ഇല്ല എന്ന് കരുതുന്നതാണ് ശരി. ഇത്രയും പൂർവപക്ഷം. അടുത്തതിന് സമാധാനം പറയുന്നു തഥാപി അന്യോന്യസ്മിൻ തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംശ്ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാനൃതേ മിഥിനീകൃത്യ അഹം ഇദം മമ ഇദം ഇതി നൈസർഗിക അയം ലോകവ്യവഹാരഃ തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോ ധർമ്മധർമ്മിണോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാനൃതേ മിഥിനീകൃത്യ അഹമിദം മമേദമിതി നൈസർഗികോയം ലോകവ്യവഹാരഃ. ഇതാണ് സിദ്ധാന്തം. എന്താണ് അധ്യാസം എന്നുള്ളത് ഇവിടെ വിശദീകരിക്കുകയാണ്. എങ്ങനെ അധ്യാസം സംഭവിക്കുന്നു, അധ്യാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അധ്യാസത്തിന് എന്ത് കാരണമാണ്, അതായത് അധ്യാസത്തിന്റെ സ്വരൂപം, അധ്യാസത്തിന്റെ നിമിത്തം, അധ്യാസത്തിന്റെ ഫലം, ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അധ്യാസത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അധ്യാസം, അതിന്റെ ലക്ഷണമല്ല ഇനി വിശദീകരിച്ച് പറയും, എന്നാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ് അധ്യാസം, അത് അധ്യാസത്തിന്റെ സ്വരൂപം. അതിന്റെ നിമിത്തം എന്താണ്, അധ്യാസത്തിന്റെ നിമിത്തം കാരണം അത്. അടുത്തത് അധ്യാസത്തിന്റെ ഫലം, എന്താണ് അധ്യാസത്തിന്റെ ഫലം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അത് തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, അതൊരു വാക്യരൂപത്തിലെഴുതിയാലും ശ്ലോക രൂപത്തിലെഴുതിയാലും ഗദ്യരൂപത്തിലായാലും പദ്യരൂപത്തിലായാലും അതിന്റെ പദങ്ങൾ ആദ്യം ക്രമത്തിൽ കൊണ്ടുവരണം, എന്നാലേ ശരിയായിട്ടുള്ള അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. വേഡ് ഓർഡർ അത് ആദ്യം കണ്ടുപിടിക്കണം. ഇതിന്റെയും ആദ്യം അതിന്റെ അന്വയം അതാദ്യം മനസ്സിലാക്കണം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്, തഥാപി. ഇവിടെ തഥാപി എന്ന് തുടങ്ങി സാധാരണ യദ്യപി തഥാപി എന്നാണ് വരുന്നത്, അങ്ങനെയാണെങ്കിലും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ യദ്യപി എന്ന് പറയുന്ന ഒരു പദമില്ല, അത് വാസ്തവത്തിൽ ആദ്യം വരേണ്ടതാണ്. അങ്ങനെ യദ്യപി യുഷ്മദസ്മത് പ്രത്യഗോചരയോഹു എന്ന് വരേണ്ടതാണ്, പക്ഷെ അത് ചേർത്തിട്ടില്ല, അതങ്ങനെ ചേർക്കണമെന്നില്ല. യത്ത് തത്ത് ഇതുപോലെ വരുന്ന ശബ്ദങ്ങൾ രണ്ടും ചേർക്കണമെന്നില്ല, ചേർത്തില്ലെങ്കിലും ഈ സംസ്കൃത ഭാഷയിൽ അറിവുള്ളവരത് മനസ്സിലാക്കിക്കോളും. ഇവിടെ ഒരു യദ്യപിയുണ്ട്. യദ്യപി യുഷ്മദസ്മത് ഗോചരയോഹോ എന്ന് പൂർവപക്ഷം തുടങ്ങിയിട്ട് തഥാപി എന്നിങ്ങനെ സമാധാനം പറയുന്നതാണ്. ഭാഷകാരൻ ആദ്യം യദ്യപി എന്ന് ചേർത്തില്ല, കാരണം യദ്യപി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ യുഷ്മദ് അസ്മത് പ്രത്യഗോചരയോഹോ എന്ന് തുടങ്ങാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞു യുഷ്മദ് അസ്മത് പ്രത്യഗോചരയോഹോ എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മ ചൈതന്യത്തെ സ്മരിക്കുകയാണ്. ആ പരമാത്മ ചൈതന്യത്തെ സ്മരിക്കുക എന്ന് പറയുന്നത് മംഗളമാണ്. ആ മംഗളകരമായ ഒരു ശബ്ദം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭാഷാ സാധുതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ശബ്ദം ഉപയോഗിക്കണ്ട എന്ന് ഭാഷകാരൻ കരുതി എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതുകൊണ്ട് യദ്യപി എന്ന് പറയാതെ അത് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ട് യുഷ്മദസ്മത് പ്രത്യഗോചരയോഹോ എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് മംഗളാചരണവും നടന്നു, ഈശ്വരസ്മരണ അവിടെ നടന്നു. തഥാപി എന്ന് പിന്നീട് പറയുന്നത് കൊണ്ടും മനസ്സിലാക്കാം. അപ്പൊ യദ്യപി തഥാപി അങ്ങനെയാണെങ്കിലും എന്ന് വരും. എന്താണ് സത്യാനൃതേ മിഥിനീകൃത്യ, അവിടെ പറയണം സത്യാനൃതേ മിഥിനീകൃത്യ ഇതരേതര അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന ആണ് അതിന്റെ അന്യം. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം മമേദമിതി നൈസർഗികോയം ലോകം വ്യവഹാര ആണ് അതിന്റെ അന്വയം. ഗദ്യം എഴുതിയാലും അന്വയക്രമത്തിലായിരിക്കില്ല എഴുതുന്നു, നമ്മളതിന്റെ അന്വയം കണ്ടുപിടിക്കണം, ആ ക്രമം കണ്ടുപിടിക്കണം, എന്നാലേ ആ ക്രമത്തിനുള്ള കാര്യകാരണ സഹിതമായിട്ടുള്ള അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. ഒരു കൂടെ നോക്കിക്കൊള്ളണം, സത്യാനൃതേ മിഥുനീ കൃത്യ ആണ് തുടക്കം. അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന. പുസ്തകമുള്ളവർ അതി നോക്കണം. അന്യോന്യസ്മിൻ അന്യോന്യാത്മകത അന്യോന്യധർമാംശ്ച അധ്യസ്യ. മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യവഹാര. ഒരു പുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞതും പ്രഭാഷണം കേൾക്കുക എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോവാം, പിന്നീട് അതിനെ സംബന്ധിച്ച് ജോലിയൊന്നുമില്ല. ഒരു പുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വേറൊരാളുടെ സഹായം കൂടാതെ ഇതിന്റെ അർത്ഥം മനസ്സിലാകും. പഠിക്കുന്നതിന്റെ പ്രത്യേകത. അപ്പൊ പഠിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ അതറിയാം, അല്ലാത്തവരത് മനസ്സിലാകണം. നമ്മളിത് ഇനി ഇതെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിന്റെ കാര്യം നേരിട്ട് നമുക്ക് മനസ്സിലാകണം. മനസ്സിലാക്കുക മാത്രമല്ല, ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. ഇത് നോക്കി വായിച്ച് ഒരു മലയാള വ്യാഖ്യാനം കൂടാതെ, അതുകൊണ്ട് ഇതിന്റെ അന്യം പദാർത്ഥം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും എല്ലാ പുസ്തകം എല്ലാവരുടെ കയ്യിലും വേണം. എല്ലാവരും അത് നോക്കണം. പദാർത്ഥം അന്യം എല്ലാം മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നീട് തുടർന്നുള്ള മനനത്തിന് ഇത് സഹായിക്കുന്നില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, പക്ഷേ പഠിക്കുന്ന കാര്യം ശരിക്കും മനനം നടക്കുന്നത് പഠിക്കുമ്പോഴല്ല പഠിപ്പിക്കുമ്പോഴാണ് ശരിക്കും നടക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ പ്രയോജനം ചെയ്യും. ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മനസ്സിന് കൂടുതൽ ഏകാഗ്രത കിട്ടുന്നത് പഠിക്കുമ്പോഴല്ല പഠിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പും ഇതിനാവശ്യമാണ്. അത് ശ്രദ്ധിക്കണം. സത്യാനുതേ മിഥുനീകൃത്യ എങ്ങനെയാണ് തുടങ്ങുന്നത്? അധ്യാസത്തിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? സത്യാനുതനങ്ങളുടെ മിഥുനീകരണമാണ്. മിഥുനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വസ്തുക്കൾ ഒരു സ്ഥലത്ത് കൂടിച്ചേരുക, അതിനാണ് മിഥുനീകരണം എന്ന് പറയുന്നത്. മിഥുനീകരിക്കുക, മിഥുനീ എന്നവിടെ ഒരു ദീർഘമുണ്ട്. ഇത് സംസ്കൃതത്തിന് ചീപ്രത്യം എന്ന് പറയും. മിഥുനീ ഈ എന്ന് പറയുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൃഷ്ണീകരോതി എന്ന് പറയുന്നു. കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു നടൻ കൃഷ്ണനല്ല, അയാൾ കൃഷ്ണന്റെ വേഷം കെട്ടി സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുകയാണ്. അയാളുടെ ആ അഭിനയത്തെ കുറിച്ച് വേറൊരാൾ പറയണം, കൃഷ്ണീകരോതി, അയം കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ കൃഷ്ണനല്ലാത്ത ഒരുവൻ കൃഷ്ണന്റെ വേഷം കെട്ടി സ്റ്റേജിൽ നിന്ന് കൃഷ്ണനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്നു, അതിനാണ് കൃഷ്ണീകരോതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആ ആശയത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചി എന്ന് പറയുന്ന പ്രത്യേകം ഉപയോഗിക്കുന്നത്. ചി എന്ന് പറയും സംസ്കൃതത്തിൽ. അപ്പൊ വാസ്തവത്തിൽ എന്ത് അല്ലയോ അങ്ങനെ അല്ലാത്ത ഒന്ന് അതായി മാറുന്നു, അതാണ് ചി പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ആയി വേഷം കെട്ടി അഭിനയിക്കുന്നു, കൃഷ്ണനല്ല, പക്ഷെ അവൻ കൃഷ്ണനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ് പറയുന്നത്? മിഥുനീകരോതി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒരു മിഥുനീകരണം ഇവിടെ സംഭവിക്കുന്നില്ല, പക്ഷെ നമുക്കങ്ങനെ സംഭവിക്കുന്നതായി തോന്നുന്നു. ഇതൊരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവും എങ്ങനെയാണ്. ഇവിടെ എന്തൊക്കെയാണ് മിഥുനീകരണം സംഭവിക്കുന്നത്? സത്യവും അനർത്ഥവും, സത്യവും അസത്യവും തമ്മിൽ ഇവിടെ മിഥുനീകരണം സംഭവിക്കുകയാണ്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മിഥുനീകരണം എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൽ, മനസ്സിലാണ് സംഭവിക്കുന്നത്. സാധാരണ ഇതിന് പറയുന്ന ഉദാഹരണം ശുക്തികാരജതം. ശുക്തിക മുത്തുച്ചിപ്പി, രജതം എന്ന് പറഞ്ഞാൽ വെള്ളി. മുത്തുച്ചിപ്പിയെ കണ്ടിട്ടൊരാൾ അതിൽ സൂര്യപ്രകാശം അടിച്ച് തിളങ്ങുമ്പോൾ അത് അതിനൊരാൾ പെട്ടെന്ന് വെള്ളി എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നമ്മൾ കടൽ തീരമാണ് ഇവിടെ, കടൽ തീരത്തൂടി നടക്കുമ്പോൾ ചിപ്പി തിളങ്ങുന്ന കണ്ടിട്ട് പെട്ടെന്ന് അത് വെള്ളിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ആസ്വേഷണമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ധരിക്കാം. ഇവിടെ സാധാരണ വെള്ളി എന്ന് പറഞ്ഞു വരുന്നു, പഴയൊരു ഉദാഹരണം. ഇവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ അലക്ഷ്യമായി സഞ്ചരിക്കുന്നു കടൽ തീരത്തൂടി, യാദൃശ്യമായിട്ട് ഒരു തിളക്കം നമ്മളെ കണ്ണിപ്പെടുന്നു. ആ കണ്ണിപ്പെടുന്ന ആ നിമിഷം തന്നെ നമ്മൾ ധരിക്കുന്നു അത് വെള്ളിയാണ്, അല്ലെങ്കിൽ അതൊരു ഗ്ലാസ് കഷ്ണമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെയോ എന്തെങ്കിലും കഷ്ണമാണെന്ന് നമ്മൾ ധരിക്കുന്നു. ഇതെല്ലാം വളരെ വേഗതയിൽ സംഭവിക്കുന്നതാണ്. അത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും ഇപ്പൊ ചിന്തിക്കുന്നതിനോടി സമയം കിട്ടുന്നില്ല, പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാകുന്നു, ഇതാ ഒരു ഗ്ലാസ് കഷ്ണം എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ബോധം വരുന്നു. വളരെ സൂക്ഷ്മമായ ഒരു നിമിഷത്തിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. അത് നമ്മൾ പറയുന്നു ഭ്രമം എന്ന് പറയുന്നു. അവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളവിടെ ആദ്യം കാണുന്ന എന്താണ്? നമ്മുടെ മുമ്പിൽ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു, അതിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് മറ്റൊരാളുടെ അടുത്തതാ അവിടെ ഒരു വെള്ളി തിളങ്ങുന്നു എന്ന് പറയുന്നു. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വസ്തു, ആ വസ്തുവിനെ നമ്മൾ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എന്നാണ്, ഇത് എന്നതിനെ പറയും, അതിനെ സംബോധന ചെയ്യുന്ന ഇതെന്നാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ആ വസ്തുവിന്. അപ്പൊ നമ്മൾ മുമ്പിൽ ഏതോ ഒരു വസ്തുവിനെ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ അന്തക്കരണത്തിൽ ഇത് എന്നൊരു വസ്തുവിന്റെ ബോധമുണ്ടാകുന്നു. അപ്പൊ നമ്മുടെ പുറമേ നമ്മൾ വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ആ ഇത് എന്ന് പറയുന്ന ആ വസ്തു അതിനനുയോജ്യമായ ഒരു ബോധത്തെ നമ്മുടെ അന്തക്കരണത്തിൽ ഉണ്ടാക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ മനസ്സ് നമ്മുടെ നേത്രങ്ങളിലൂടെ പുറമേക്ക് വ്യാപരിച്ച് പുറമേ നമ്മൾ ഇത് എന്ന് ചൂണ്ടിക്കാണിച്ച ആ വസ്തുവുമായി ബന്ധപ്പെട്ട് ആ വസ്തുവിനെ കുറിച്ച് നമ്മുടെ കണ്ണിന്റെ സഹായത്തോടെ, പ്രകാശത്തിന്റെ സഹായത്തോടെ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഇത് എന്ന് പറയുന്ന ഒരു അറിവിനെ സ്ഫുരിപ്പിക്കുന്നു. പുറമേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും അറിവ് സംഭവിക്കുന്ന പുറമേയല്ല, നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ അന്തക്കരണത്തിൽ ഇത് എന്നുള്ളൊരു ബോധമുണ്ടായി. ബോധവും വിഷയവും അതെപ്പോഴും ചേർന്നിരിക്കുന്നു. ഇതിനെയാണ് ഇവിടെ നേരത്തെ വിഷയി വിഷയവും എന്ന് പറഞ്ഞത്. പുസ്തകം എന്നൊരു അറിവുണ്ടാകുമ്പോൾ ആ അറിവ് ഉൾക്കൊള്ളുന്ന ഒരു വിഷയം എന്റെ മുമ്പിലുണ്ട്, ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു അറിവ് എന്റെ ഉള്ളിലുമുണ്ട്. ഇത് രണ്ടും എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കുന്നു, വിഷയവും അറിവും. വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഏതിനെയാണോ അറിയുന്നത് അതിനെ വിഷയം എന്ന് പറയുന്നു. പുസ്തകത്തെ കുറിച്ച് അറിവുണ്ടാകുമ്പോൾ പുസ്തകം വിഷയം, ആ പുസ്തകത്തെ സംബന്ധിച്ച് എന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം അല്ലെങ്കിൽ അറിവ് വിഷയം. നമ്മൾ കടൽ തീരത്ത് ഇത് എന്നൊരു വസ്തുവിനെ അറിഞ്ഞപ്പോൾ ആ ബാഹ്യമായി കണ്ട ആ ഇത് നമ്മുടെ വിഷയവും അതിനെ സ്ഫുരിപ്പിച്ച ബോധം നമ്മുടെ ഉള്ളിൽ വന്നത് അത് അറിവും, ആ വിഷയത്തെ സംബന്ധിച്ച അറിവ് അല്ലെങ്കിൽ അത് വിഷയവുമാണ്. അവിടെ നമ്മുടെ ആ ബോധമണ്ഡലത്തിൽ ഇത് എന്നൊരു ബോധം ഉണ്ടായ സമയം പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ പ്രസുപ്തമായിരുന്ന വാസനകൾ, ഉറങ്ങിക്കിടന്നിരുന്ന വാസനകൾ ജാഗ്രതയായിട്ട് നമ്മൾ മുമ്പ് എവിടെയോ കണ്ട ഗ്ലാസ് അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതിന് സമാനമായ ഒരു വസ്തുവിന്റെ സ്മരണ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു. അത് വെള്ളിയെക്കുറിച്ചുള്ള സ്മൃതിയാകാം, ഓർമ്മ. അപ്പൊ അവിടെ രണ്ട് വസ്തുക്കൾ വന്നു ചേരുന്നു. ഒന്ന് ഇത് നമ്മുടെ ബോധമണ്ഡലത്തിൽ, അതിനോടൊപ്പം തന്നെ വെള്ളിയെക്കുറിച്ചുള്ള സ്മരണ, ആ പദാർത്ഥത്തിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ആ ബോധത്തിന്റെ വിഷയമായി ആ പദാർത്ഥവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. വിഷയരൂപത്തിലുള്ള പദാർത്ഥം. നമ്മൾ പണ്ട് എവിടെയോ ഒരു വെള്ളിയെ കണ്ടപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണോ ഈ പുസ്തകത്തെ കാണുന്നത് അതുപോലെയുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു. നമ്മുടെ ബോധത്തിന് ആ വെള്ളി വിഷയമായി, അത് നമ്മൾ വിസ്മരിച്ചു. വിസ്മരിച്ചപ്പോഴും അതിന്റെ സംസ്കാരം നമ്മുടെ അന്തക്കരണത്തിൽ ശേഷിച്ചിരുന്നു. ആ അറിവിന്റെയും ആ വിഷയത്തിന്റെയും സംസ്കാരം ശേഷിച്ചിരുന്നു. വീണ്ടും ഒരു നിമിത്തം, ബാഹ്യമായ ഒരു നിമിത്തം ഉണ്ടായപ്പോൾ ആ സംസ്കാരം പ്രബുദ്ധമായി, എന്നുവെച്ചാൽ ഉണർന്ന് ആ വിഷയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷെ അതിന് സമാനമായ സമാന സ്വരൂപമുള്ള ഒരു വിഷയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്താണ്? രജത സ്മൃതി, ആ രജതത്തെ കുറിച്ചുള്ള സ്മരണ. ആ രജതം ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതുപോലെ ഒരു രജതം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അതിന് നമുക്ക് അതെങ്ങനെ വരുന്നു, എങ്ങനെയുള്ള രജതമാണ്, അതിനെ നമുക്കൊരു അനിർവചനീയ രജതം എന്ന് പറയാം. വാസ്തവത്തിലുള്ള രജതമല്ല, രജതം എന്ന് വെച്ചാൽ വെള്ളി, അതല്ല. മറ്റേതോ ഒരു വെള്ളി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു, അതിനെ കുറിച്ചുള്ള ഒരു ബോധവും നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പൊ ഇവിടെ രണ്ട് വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. എന്തൊക്കെയാണ്? ഇത് രജതം. ഇതെവിടെ വന്നു? നമ്മുടെ ഉള്ളിൽ വന്നു. ഇത് എന്നുള്ള വസ്തു ബാഹ്യമായി ഒന്നിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുകയാണ് ആ വസ്തു. അപ്പൊ നമ്മുടെ അന്തക്കരണത്തിലേക്ക് രണ്ട് വസ്തുക്കൾ കടന്നു വന്നു, ഇത് രജതം, ആ രജതത്തെ കുറിച്ചുള്ള അറിവ്, ഇതിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന, അതായത് സത്യവും മിഥ്യയുമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾ നമ്മുടെ അന്തക്കരണത്തിൽ സമാവേശിക്കുന്നതിനെയാണ് മിഥുനീകരണം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മിഥുനീകരണം. അതാണ് ധർമ്മത്തിൽ ആദ്യം സംഭവിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് സത്യമാണ്, വ്യാവഹാരികമായ ഒരു സത്യം, അതായത് ഭാഗികമായ ഒരു സത്യം, തൽക്കാലം അതൊരു സത്യമാണല്ലോ. പക്ഷേ വെള്ളിയാണെങ്കിലോ അത് പൂർണ്ണമായും മിഥ്യ. അങ്ങനെ ഒരു വെള്ളിയെ ഇവിടെ ഇല്ല. ഇവിടെയുള്ള ചിപ്പിയാണ്, ചിപ്പി മാറിപ്പോയി. ചിപ്പി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ളത് വെള്ളി. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഇതും വെള്ളിയും ഇത് രണ്ടും നമ്മുടെ അന്ധകരണത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഒരു സ്ഥാനത്ത് സത്യമായും മിഥ്യയുമായുമുള്ള രണ്ട് പദാർത്ഥങ്ങൾ ഒരുമിക്കുന്നു, കൂടിച്ചേരുന്നു. ഇതിനെയാണ് മിഥിനീകരണം പറയുന്നത്. അപ്പോൾ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നതിന് ആദ്യം സംഭവിക്കുന്നത് ഈ മിഥിനീകരണമാണ്. അപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കും. ഇതുപോലെ ആത്മ അനാത്മാക്കളുടെ മിഥിനീകരണവും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സുഷുപ്തിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുന്ന ആ അവസരം ചിന്തിച്ചാൽ അപ്പോൾ മനസ്സിലാകും. അവിടെ എന്ത് ചെയ്യുന്നു? മിഥിനീകരണം സംഭവിക്കുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള മിഥിനീകരണം. അവിടെ സത്യമായിരിക്കുന്നത് ബോധം. നമ്മുടെ ഉള്ളിലേക്ക് ഉണർന്നു വരുമ്പോൾ ആദ്യം സ്ഫുരിക്കുന്ന ബോധമാണ് സത്യം. ആ സത്യത്തിൽ വരുന്ന അസത്യത്തിന്റെ സ്ഫുരണമാണ് അതിൽ വരുന്ന ഞാൻ എന്നുള്ള ആ ബോധത്തിന്റെ സ്വരൂപം. ഞാൻ ബോധം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് സ്വരൂപമുള്ള ഒന്നല്ല. അതിൽ ഓരോ സ്വരൂപങ്ങൾ മാറി മാറി വരുന്നു. അതിൽ ഞാൻ എന്ന് വരുന്ന ആ സ്ഫുരണം, ഞാൻ എന്ന് പറയുന്ന ആകാരം വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞ അതാണ് അസത്യത്തിന്റെ മിഥുനീകരണം അവിടെ സംഭവിക്കുന്നു. അതായത് ബോധവും അസത്യവും തമ്മിൽ മിഥുനീഭവിക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്ന അനുഭവം. അതിന് ഇപ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന നിമിഷം പ്രതി ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആ അനുഭവം ഓരോ ആകാരത്തിലായിരിക്കും. ഇപ്പം നമുക്ക് പുസ്തകം ഒരറിവാണ്. അപ്പോൾ അവിടെ അറിവും പുസ്തകവും എന്ന് പറയുന്നത് അതിൻ്റെ ആകാരമാണ്, അതിൻ്റെ രൂപമാണ്. നമ്മുടെ ബോധത്തിൽ സ്ഫുരിക്കുന്ന ഒരു രൂപമാണ്, അറിവിൻ്റെ ഒരു രൂപമാണ് പുസ്തകം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു രൂപം ബോധത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇവിടെ സത്യവും അനർത്ഥവും തമ്മിൽ മിഥുനീകരണം സംഭവിക്കുന്നു എന്നാണ്. ഈ മിഥുനീകരണം സംഭവിക്കുന്നത് അതിസൂക്ഷ്മമായിട്ടാണ്. മിഥുനീകരണം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ആ മിഥുനീകരണം നമുക്ക് നമ്മുടെ ബോധതലത്തിലേക്ക് വ്യക്തമായി ഈ സമയത്ത് സ്ഫുരിക്കുന്നില്ല. ഇത് രണ്ടും അവിടെ വരുന്നു. വന്നു കഴിഞ്ഞ് ഇവിടെ അധ്യാസത്തിന്റെ സൂക്ഷ്മരൂപമാണ് പറയുന്നത്. അധ്യാസം ഇവിടെ പ്രകടമാകുന്നില്ല. ഇങ്ങനെ രണ്ടും വന്നതിന് ശേഷം പിന്നീട് അധ്യാസം നമ്മുടെ ബോധതലത്തിൽ വരികയാണ്. അധ്യാസം ബോധതലത്തിൽ വരുന്നതിന് മുമ്പാണ് ഈ മിഥുനീകരണം സംഭവിക്കുന്നത്. അന്ധകരണത്തിലേക്ക് ഈ രണ്ട് ഭിന്ന വസ്തുക്കൾ കടന്നു വരുന്നത്, രജതസ്മൃതിയും ഇതം ബോധവും. ഇതം ഇത് എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ഇതം എന്ന് പറയുന്നു. ഇതം ഇത് എന്ന് മലയാളത്തിൽ പറയുന്നു. അതിനെ കുറിച്ചുള്ള ബോധവും വരുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സത്യാനൃതയും മിഥുനീകൃത്യ. ഇവിടെ ഇത് എന്ന് പറയുന്നത് വ്യാവഹാരികമായ ഒരു സത്യം, എന്നുവെച്ചാൽ ഒരു താത്കാലികമായിട്ടുള്ള ഒരു സത്യം. ഇത് പരമാർത്ഥമല്ല. അതിനെ അപേക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ കാണുന്ന ആ രജതം, അത് മിഥ്യ. ഈ സത്യവും അനർത്ഥവും ഇത് രണ്ടും മിഥുനീകൃത്യ. ഇവിടെ അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതെന്നുള്ള അർത്ഥമല്ല, അനർവചനീയം എന്നുള്ള അർത്ഥമാണ്. മിഥ്യ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അർത്ഥമല്ല. സത്യവും അനർത്ഥവും മിഥുനീകൃത്യ, മിഥുനീകരിച്ചിട്ട് എന്നർത്ഥം. ഇത് മിഥുനീകൃത്യ, മിഥുനീകരിച്ചിട്ട് ഇനി മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. രണ്ട് പ്രവൃത്തികൾ സംഭവിക്കുമ്പോൾ ആദ്യത്തെ പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ത്വാപ്രത്യം ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞത് കൃത്യ, ഇത് ത്വാപ്രത്യാന്തമാണ്. അതിന് ഇതിനെ ലബന്ധം എന്ന് പറയും സംസ്കൃതത്തിൽ. അതായത് ആ ത്വാക്ക് ലപ്പ് ആദേശം വരുന്നതാണ്. പറയുന്നു ഭുക്ത്വാ വ്രജതി, ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു. ഭുക്ത്വാ വ്രജതി, പീത്വാ വ്രജതി, നമസ്കൃത്യ ഗച്ഛതി, നമസ്കരിച്ചിട്ട് പോകുന്നു. ഇവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? രണ്ട് ക്രിയകളെ കാണിക്കുകയാണ്. ഒരു പ്രവൃത്തി നടന്നിട്ട് അടുത്ത പ്രവൃത്തി നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആദ്യത്തെ പ്രവൃത്തിയെ കുറിക്കുന്ന ആ ശബ്ദത്തിൽ ഇതുപോലെ ത്വാ ലപ്പ് തുടങ്ങിയ പ്രത്യേകങ്ങൾ ഉപയോഗിക്കും. ഇവിടെ മിഥുനീകരണം നടന്നിട്ട് എന്നർത്ഥം വരുന്നത് അതുകൊണ്ടാണ്. ഇനി മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ കാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഥുനീകരണം കാരണമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മിഥുനീകൃത്യ എന്ന ലബന്ധം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ത്വാന്തവും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടുമൊന്നു തന്നെ, അതിലെ വ്യാകരണ നിയമങ്ങളനുസരിച്ച് മാറുന്നു എന്നേ ഉള്ളൂ. അപ്പൊ മിഥുനീകരണം സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതരേതര അവിവേകേന. അടുത്ത് സംഭവിക്കുന്നത് ഇതരേതര അവിവേകമാണ്. ആ വിവേകം, വിവേകമില്ലായ്മ, തിരിച്ചറിവില്ലായ്മ, ഇതരേതര അവിവേകം, പരസ്പരമായ വിവേകമില്ലാതെ വരുന്നു, പരസ്പര വിവേകമില്ലാതെ വരുന്നു. അതെവിടെ സംഭവിക്കുന്നു? അത് നമ്മുടെ അന്ധകരണത്തിൽ തന്നെ സംഭവിക്കുന്നു.

0: കൽപ്പനയാണ്, ഇങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് ഇതരേതര അവിവേകേന എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതരേതര വിവേകം ഉണ്ടാകുന്നില്ല. ഇത് വേറെ, രജതം വേറെ, ഇത് വേറെ, വെള്ളി വേറെ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? വിധിനീകരണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. രണ്ടും അങ്ങ് കൂടിച്ചേർന്നു, രണ്ടും ഒരു സ്ഥലത്ത് വന്നു, ഒരേ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ രണ്ടിനെയും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് വിധിനീകരണം കൊണ്ട് അവിവേകം ഉണ്ടാകുന്നു എന്നാണ്. അപ്പൊ അവിവേകത്തിനൊരു ഹേതുവാണ് വിധിനീകരണം. വിധിനീകരണം സംഭവിച്ചത് കൊണ്ടാണ് അടുത്ത അവിവേകം സംഭവിക്കുന്നത്. വേർതിരിച്ചറിയാൻ വിവേകം ഉണ്ടാകുന്നില്ല. രജതം വേറെ, ഇത് വേറെ എന്ന് വിവേകം ഉണ്ടാകുന്നില്ല. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതരേതര അവിവേകേന. എന്തിന്റെ ഇതരേതര അവിവേകം ഉണ്ടാകുന്നു? അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ. അത്യന്ത വിവിക്തയോഹോ, അത്യന്ത ഭിന്നയോഹോ, അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മിണോഹോ, ധർമ്മധർമ്മികളുടെ ഇതരേതര അവിവേകം ഉണ്ടാകുന്നു എന്നാണ്. അത്യന്ത ഭിന്നം എന്ന് വെച്ചാൽ തികച്ചും ഭിന്നങ്ങളാണ് ഇത് ധർമ്മങ്ങളും ധർമ്മികളും. ഇവിടെ ധർമ്മി എന്ന് പറയുന്നത് ഇത് രജതം. അതിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിനോട് ചേർത്ത് നമ്മൾ എന്തെല്ലാം പറയുന്നുണ്ടോ ഇത്, അതിന്റെ ധർമ്മമായി വരുന്നു ഇതെന്താ, ഇതെന്നുള്ള ആ ഭാവം, അത് അതിന്റെ ഒരു ധർമ്മമാണ്. അതായത് ഇവിടെ അഹം, ഇത് രണ്ട് വസ്തുക്കളാണ്. അഹം അതിന്റെ ഭാവം, അതിനെ അഹന്ത എന്ന് പറയുന്നു. അഹം എന്നുള്ളതിന്റെ ഭാവമാണ്, അതിന്റെ ഒരു അവസ്ഥയാണ് അഹന്ത എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു അവസ്ഥയാണ് ഇതന്ത. അതുപോലെ ഇവിടെ ഈ ഇത് എന്ന് പറയുന്ന ധർമ്മി, ഇതന്ത എന്ന് പറയുന്ന അതിന്റെ ധർമ്മം, അതായത് അതിന്റെ ധർമ്മമായി വരുന്ന എന്തൊക്കെയാണ്? ഇത് എന്ന് പറയുന്ന വസ്തു നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പുറമെയാണ്. അപ്പൊ അതിന്റെ സവിശേഷത ഇതന്ത എന്ന് പറയുന്ന എന്താണ്? ബാഹ്യമാണ്. അതിന്റെ സ്ഥിതി ബാഹ്യമാണ്, ഉള്ളിലല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഉള്ളിലായി ധരിക്കുന്നു. രജതം അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഉള്ളിലിരിക്കുന്ന രജതത്തോടുകൂടി അത് ചേർന്നു വരുന്നു. അപ്പൊ ആ ബാഹ്യം എന്ന് പറയുന്നത് തന്നെ അവിടെ കുറച്ച് സമയത്തേക്ക് നമുക്ക് വിട്ടുപോകുന്നു. കാരണം ഉള്ളിലിരിക്കുന്ന രജതത്തോടത് ചേർന്നെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. അപ്പൊ ഇതിന്റെ ധർമ്മങ്ങളെല്ലാം അവിടെ വിട്ടുപോകുന്നു. ബാഹ്യം എന്ന് പറയുന്ന എല്ലാം വിസ്മരിക്കുന്നു. പുറമേ തന്നെ ആ ഇതിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ നമുക്ക് രജതത്തോടെ അതിനെ ചേർക്കാൻ ഒക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉള്ളിലിരിക്കുന്ന രജതം എന്തായാലും പുറമേ ഇല്ല, ഉള്ളിലിരിക്കുന്ന ആ രജതത്തോട് പുറമേയുള്ള ഇതിനെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അതിന്റേതായ ആ ഇതന്ത നഷ്ടപ്പെടുന്നു. ആ ധർമ്മം ഇത് എന്നുള്ളതും ആ അതിന്റെ ധർമ്മം എന്ന് പറയുന്ന ആ ബാഹ്യം പുറമേ ഇരിക്കുന്നു എന്നുള്ള അവസ്ഥയും എല്ലാം എന്ത് ചെയ്യുന്നു? ഉള്ളിലിരിക്കുന്ന ആ രജതത്തോട് ചേരുന്നു. ഇത് രണ്ടും വേറെ വേറെയാണ്. രജതം ഉള്ളിലാണ്, ഇത് പുറമെയാണ് എന്നുള്ള ആ ഭേദം നഷ്ടപ്പെടുന്നു. ആ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നു, അവിവേകം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതരേതര അവിവേകം അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ. അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മികൾ ഇതും രജതവും, ധർമ്മികളുടെയും അതുപോലെ അത്യന്ത ഭിന്നമാണ് അതിന്റെ ധർമ്മങ്ങളും. ഉള്ളിൽ ഇരിക്കുന്ന ആ രജതത്തിന്റെ വെള്ളിയുടെ സ്വഭാവമാണ് ആ തിളക്കം എല്ലാം. അത് നമ്മൾ പുറമേ ആരോപിക്കുന്നു. അതിന് ഇതിന്റേതാണ്. പുറമേ കാണുന്ന ആ വസ്തുവിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന തിളക്കങ്ങൾ അതെല്ലാം വെള്ളിയുടേതാണെന്ന് ആരോപിക്കുന്നു. ഇതാണ് ധർമ്മങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നു. രണ്ട് ധർമ്മികളെയും നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഇത് രജതം എന്ന് നമ്മുടെ ഉള്ളിൽ, അവിടെ രജതം പുറമേ ഇല്ല, നമ്മുടെ ഉള്ളിലാണത് നമ്മൾ കാണുന്ന വെള്ളി.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമ ശിവായ.
2: ഓം നമ ശിവായ. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.

0: ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗ്രഹകാരുണികൾ നൈവേഹ കിഞ്ചന അഗ്ര ആസീത് വൃദ്ധനേവേദം ആവൃതം ആസീത് അശ്വനായ അശ്വനായ ഹിമൃത്യു തന്മനോ അകുരുത ആത്മന്വേഷ്യാമിതി സോർച്ചൻ അചരൻ തസ്യ അർച്ചത ആപോ ജായന്ത അർച്ചതേ വൈമേകം അഭൂതിതി തദേവ അർക്കസ്യ അർക്കത്വം കംഹവ അസ്മൈ ഭവതി യേതർക്കസ്യ അർക്കത്വം വേദ ഹേതു പറയുകയാണ് അഭിവ്യക്തിലിംഗമസേനി അഭിവ്യക്തി സാക്ഷാത് വിജ്ഞാനാലംബനത്വപ്രാപ്തി യദ്ധി ലോകേ പ്രാവൃതന്തമ ആദിനഘടാദി വസ്തു ആലോകാദിനാ പ്രാവരണ തിരസ്കാരേണ വിജ്ഞാന വിഷയത്വം പ്രാപ്തവത് പ്രാക് സദ്ഭാവം ന വ്യഭിചരതി തഥാ ഇതമപി ജഗത് പ്രാഗുപത്തേരിത്യവഗച്ഛാമഃ നഹ്യ വിദ്യമാനോ ഘടാ ഉദിതേ അപ്യാദിത്യേ ഉപലഭ്യതേ. ഇവിടെ ചർച്ച ചെയ്യുന്നത് സത്കാര്യവാദം. ഇവിടെ ആദ്യം എന്നത് ശൂന്യവാദം. ഭാഷകാരൻ പറയുന്നു വൈനാശികന്മാരെന്ന് നാശത്തിലെത്തിച്ചേരുന്നവർ, ചിന്തിച്ച് ചിന്തിച്ച് അവസരം നാശത്തിലെത്തിച്ചേരുന്നു. അവരെക്കാൾ കുറച്ചുകൂടി മെച്ചമാണ് ക്ഷണിക വിജ്ഞാനവാദി. അവർ ശൂന്യതയെ കുറിച്ച് പറയുന്നില്ല, വിജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. പക്ഷെ ക്ഷണികമാണെന്നുള്ളതാണ് അതിലൊരു പോരായ്മ. അവിടെ നിന്ന് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ് സത്കാര്യവാദം. സത്കാര്യവാദത്തിൻ്റെ ആൾക്കാർ സംഖ്യന്മാരാണ് സത്കാര്യം. പക്ഷെ സംഖ്യൻ പറയുന്ന അതേപടിയല്ല അദ്വൈതി സത്കാര്യവാദത്തെ പറയുന്നു. സംഖ്യന്റെ സത്കാര്യവാദം അടിസ്ഥാനപരമായി അദ്വൈതിയുടെ വ്യത്യസ്തമാണ്. അദ്വൈത തത്വത്തെ മനസ്സിലാക്കുന്നതിന് എന്തിനാണ് ഈ വാദങ്ങളെന്ന് ചിലർ ചിന്തിക്കും. ഈ വാദങ്ങളൊന്നും ശങ്കരാചാര്യരോ അല്ലെങ്കിൽ ബൗദ്ധന്മാരോ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരും. അതായത് ആചാര്യന്മാർ പ്രത്യേകിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നതൊന്നുമല്ല. ഇത് ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ് പൊതുവെ. വിശേഷിച്ചും അലൗകികമായ അതീന്ദ്രിയമായ ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ മനസ്സ് കടന്നു വരും. പക്ഷെ അതിനൊരു ശാസ്ത്രീയമായ രൂപം കാണത്തില്ലെന്നേ ഉള്ളൂ. മനസ്സിൽ വരുന്നത് അതൊരു ശാസ്ത്രചിന്തയാണ്, തത്വചിന്തയാണെന്ന് തിരിച്ചറിയുക. ഇതെല്ലാം കേവലം മനസ്സിൻ്റെ തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ. ശൂന്യതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായി ചിന്തിക്കുന്നവർക്ക് ചില സമയങ്ങളിൽ സ്വയം തോന്നും ഇതെല്ലാം ശൂന്യമാണ്, അസംബന്ധമാണ്, ശൂന്യതയിൽ ചെന്നെത്തി ചേരും. മനസ്സ് ചിന്തിച്ച് ചിന്തിച്ച് ശൂന്യതയിൽ ചെന്നെത്തി ചേരും. അശൂന്യതയാണ് കേമെന്ന് തോന്നും. ചിന്തിക്കുന്നവർക്കൊക്കെ ഉണ്ടാവും അത്. പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള പൂർവപക്ഷ സമാധാനങ്ങളോ ശാസ്ത്രീയ രൂപമൊന്നും അതിന് കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ മനസ്സ് ശൂന്യതയിൽ പോവും. അതുപോലെ തന്നെ ചിലപ്പോൾ ക്ഷണികതയിലേക്ക് പോവും. അങ്ങനെ ചിന്തിക്കാറില്ല. മനസ്സ് തന്നെ ചഞ്ചലമാണ്, ക്ഷണികമാണ്. അത്തരത്തിൽ ചിന്തിച്ച് ആത്യന്തികമായി ഇതൊരു ക്ഷണികതയാണ്, ഇതിനപ്പുറം ഒന്നുമില്ല. ഈ തരത്തിൽ സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞാൽ അസംസ്കൃതമായ മനസ്സ്, ശാസ്ത്ര സംസ്കാരമില്ലാത്ത മനസ്സിലും ഇതെല്ലാം വരുന്നത് തന്നെയാണ്. അസംസ്കൃതമായ ചിന്തകളെ സംസ്കരിച്ച് പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം. അല്ലാതെ ഇതിൽ കൂട്ടിക്കെട്ടിയതല്ല. ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നും. ഇത് പലതരത്തിൽ നിരാകരിക്കും. ഇതിപ്പോൾ ശാസ്ത്രീയമായ മാർഗം, ഇത് സാധാരണമായ ലൗകികമായ ഉപായങ്ങളിലൂടെയും ഇതിനെ നിരാകരിക്കും. ഇത് ഇവിടെ സ്വീകരിക്കുന്നത് ബുദ്ധിക്ഷമമായ ഒരു മാർഗം. കാരണം വിചാരത്തിലൂടെ പുറന്തള്ളുക. നമ്മൾ സാധാരണ ഇത്തരം ഭാവങ്ങളൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പുറന്തള്ളുന്ന വിസ്മരണത്തിലൂടെയാണ്, മറക്കും. ഇങ്ങനെ ഒരവസ്ഥയിലെത്തിച്ചേരുന്നു, അത് കുറച്ച് കഴിയുമ്പം മറന്നു. മറന്നാൽ എന്താ വരുന്നത്? ഒരു വഴി നടക്കുമ്പോൾ വഴിയിലുള്ള കുഴിയിലൊക്കെ ചാടി മറന്നു കഴിഞ്ഞാൽ വീണ്ടും ആ വഴിയെ പോകുമ്പോൾ ആ കുഴി ചാടും. അപ്പം മറക്കുന്നതിനൊരു പരിഹാരമല്ല അല്ലേ. മനസ്സ് ചിലപ്പോൾ ശൂന്യതയിലേക്ക്, ചിലപ്പോൾ ക്ഷണികത്വത്തിലേക്ക് പോകും. സർവവും മനസ്സല്ലേ, ഈ ബുദ്ധിയുടെ തലത്തിലല്ലേ സർവവും. ബ്രഹ്മവും പ്രപഞ്ചവും ബന്ധവും മോക്ഷവും സർവവും നിൽക്കുന്നത് കേവലം ബുദ്ധിയുടെ തലത്തിലാണ്. നാമവും രൂപവും ആകൃതിയും സർവവും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഈ വെളിച്ചത്തിൻ്റെ തലത്തിലാണ്. അതുപോലെ ഈ വിചാരത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. സാധാരണഗതിയിൽ മനസ്സിൽ ഇതൊക്കെ കടന്നു വരുന്നു. പിന്നെ ചിലപ്പോൾ മനസ്സ് ശൂന്യതയ്ക്ക് പോകും, ചിലപ്പോൾ ക്ഷണികത്വത്തിലേക്ക് പോകും. ഇങ്ങനെയാണ് എല്ലാം എന്നുള്ളൊരു തോന്നല് മനസ്സിൽ വരും. കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും, വിചാരത്തിലൂടെ പങ്കു. പക്ഷെ വീണ്ടും കടന്നു വരും, വീണ്ടും വിസ്മരിക്കും. ഇത് സാധാരണ സംഭവിച്ചുകൊണ്ട് ഇവിടെ വിചാരമാർഗത്തിൽ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശരിക്കും തിരിച്ചറിയുന്നു. എന്താണ് ആ മനസ്സിൻ്റെ സ്ഥിതി, എന്താണ് ശൂന്യത മനസ്സിലാക്കുന്നു. വിചാരത്തിലൂടെ അതിനെ നിരാകരിക്കുന്നു. അതിനേക്കാളും ശക്തമായ വിചാരത്തിലൂടെ നമ്മുടെ ഭാഷകാരൻ പറയും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ആരും ശത്രുക്കളെ ഇല്ല. ഞങ്ങൾക്ക് ആരെയും ചോദ്യം ചെയ്യാനില്ല, ആരെയും നിരാകരിക്കാനില്ല. അത് തെറ്റാണ്, ഇത് ശരിയാണ്, അങ്ങനെ പറയാനൊന്നും. പിന്നെ ഈ തർക്കവിതർക്കങ്ങളൊക്കെയോ, അത് മറ്റുള്ളവർ പരസ്പരം ചെയ്യുന്നതാണ്. ശൂന്യവാദി വരുമ്പോൾ ക്ഷണികവാദി അതിനെ, ക്ഷണികവാദി വരുമ്പോൾ സത്കാര്യവാദി അത്. ഞങ്ങൾ വാസ്തവത്തിൽ ഈ ഒരു പക്ഷത്തിലും പരസ്പരം തല്ലുകൂടുന്ന ഞങ്ങളുടെ സ്വഭാവമല്ല. അദ്വൈതത്തിൽ തല്ലുകൂടലില്ല. പിന്നെ തല്ലുകൂടുന്നത് ഞങ്ങൾ നോക്കി നിൽക്കും, സാക്ഷികളായി നോക്കി ഇത്ര ഇടപെടാറില്ല. അതാണ് ഈ തർക്കവിതർക്കങ്ങളെല്ലാം. അപ്പം അദ്വൈതം നിങ്ങൾ പറയാൻ പോയിട്ട് എന്തിനാ ഇതുവഴിയൊക്കെ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഞ്ചരിക്കുന്നില്ല. അദ്വൈതി ഇതുവഴിയൊന്നും സഞ്ചരിക്കുന്നില്ല. ഇത് വാദിപ്രതിവാദികൾ അവരുടെ ചിന്താഗതികളെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. എല്ലാ ജീവന്മാരുടെയും മനസ്സിലുള്ള ഇതിനെ ഒരു ശാസ്ത്രീയമായ രൂപം കൊടുത്തിട്ട് വിചാരത്തിലൂടെ അതിനെ പുറന്തള്ളണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആധ്യാത്മിക ജീവികളാണ്, ഞങ്ങളെടുത്ത് ഇതൊക്കെ എന്തിനാ പറയുന്നത്? ശൂന്യവാദം അങ്ങേറ്റം പറയുന്നത് ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇതാണ് വിചാരത്തിലൂടെ ഇതിനെ തള്ളണം. ഇതൊക്കെയാണ് തടസ്സമായി നിൽക്കും. ഈ ശൂന്യതയും ക്ഷണികത്വവും ഈ സങ്കല്പങ്ങളൊക്കെ വേണം ഈ തത്വബോധത്തിന്, ശരിയായ നിശ്ചയത്തിന് തടസ്സമായി നിൽക്കും. അപ്പോൾ ഇതിന് തള്ളി അത് വിചാരമാർഗം അതാണ്. അതിന് അതാണ് മനനം, മനനത്തിൻ്റെ വഴി അതാണ്. ഇല്ലെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ തന്നെ കൊണ്ടുകള. വിസ്മരണം എന്ന് പറയുന്നത് അതിനൊരു പരിഹാരമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, നിരാസം വിചാരത്തിലൂടെ നിരസിക്കുക അതല്ല. അതിൻ്റെ ഗുണം എന്താണോ, മനസ്സിലവിടെ ശരിയായ ബോധം വരും. മറ്റങ്ങനെയല്ല, താനിവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ തിരിച്ചറിയത്തില്ല. ഒരു ദീർഘയാത്രയ്ക്ക് പോകുന്ന ഒരാൾ ഓരോ കവലയിലും ചെന്ന് വഴിയറിയാതെ അമ്പരം നിൽക്കും പോലെയാണ്. ശൂന്യത്തിലും ക്ഷണികത്വത്തിലൊക്കെ മനസ്സിങ്ങനെ നിൽക്കുന്നു. ഇതാണ് ആധ്യാത്മികമായി ജീവിക്കുന്നു എന്ന് പറയുന്നതിന് വലിയ കാര്യമൊന്നും. ആധ്യാത്മിക ജീവിതത്തിൻ്റെ സുഖവും സ്വാതന്ത്ര്യവും അനുഭവിക്കത്തരത്തോളം കാലം അവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ. എന്താണ് ലൗകികമായി ജീവിക്കുന്നവന് ആ ജീവിതത്തിൻ്റെ സുഖവും സ്വാതന്ത്ര്യവും അവനുണ്ട് ലൗകിക ജീവിതത്തിൽ. ആധ്യാത്മികമായ ജീവിതത്തിൽ വരുമ്പോൾ അത് നഷ്ടപ്പെടും. ഇവിടെ എന്താണോ കിട്ടേണ്ടത് ആധ്യാത്മിക സുഖം, അതും നഷ്ടപ്പെടും. രണ്ടും ഇല്ലാത്തവനാവും, ഉഭയഭ്രഷ്ടനാവും. അപ്പോൾ അതങ്ങനെ ഈ സ്വാഭാവികമായ രീതിയിൽ പോയാൽ, അസംസ്കൃതമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ, അദ്വൈതമെന്ന് പറയുന്ന അതിൽ രാജപാതയാണ്. അവിടെ എല്ലാത്തിനും വ്യക്തതയുണ്ട്, ഇന്നതാണ്. അവിടെ എന്താണോ നിരാകരിക്കേണ്ടത് അതിനെ സ്വന്തം ബുദ്ധിയുടെ വ്യക്തത കൊണ്ട് നിരാകരിക്കും. എന്നിട്ട് ആ വ്യക്തതയിലൂടെയാണ് അയാൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ആനന്ദവും സ്വാതന്ത്ര്യവും സ്വയം അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഒരു വഴിയാണ് അദ്വൈതം. അതിനുവേണ്ടിയിട്ടാണ് ഈ വിചാരങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ പറയുന്നതാണ്, ആ വിചാരക്ഷമതയില്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ടില്ല. അവർക്ക് വിസ്മരണത്തിൻ്റെ വഴിയാണുള്ളത്. എല്ലാം വിസ്മരിച്ച് വിസ്മരിച്ചു അല്ലെങ്കിൽ വിചാരത്തിൻ്റെ മാർഗത്തെ സ്വീകരിക്കും. ശൂന്യവാദത്തെയും ക്ഷണികവാദത്തെയും, എന്നുവെച്ചാൽ നമ്മുടെ തന്നെ ശൂന്യഭാവങ്ങൾ, ക്ഷണികഭാവങ്ങൾ മനസ്സിൻ്റെ, അതിനെല്ലാം നിഷേധിച്ച് വിചാരം കൊണ്ട് ഇതൊന്നുമല്ല, ഈ വഴിയല്ല താൻ സഞ്ചരിക്കേണ്ടത്. പിന്നെ എന്താണോ സത്തിൻ്റെ മാർഗമാണ്, സന്മാർഗം. അസത്കാരിവാദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് കേവലം ബുദ്ധിക്ക് ആയാസം കൊടുക്കുന്ന തത്വശാസ്ത്രം മാത്രമാണ്. ഇതിൻ്റെ ഒരു അനുഭവ സ്വാരസ്യമുള്ളതാണ്. വിചാരമെന്ന് പറയുന്നത് ഈ തത്വത്തിൻ്റെ അനുഭവമാണ്. ആ രീതിയിലാണ് ഇവിടെ ഇതിനെ അവതരിപ്പിക്കുന്നത്. ആ രീതിയിൽ തത്വത്തെ, സത്തിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണിത് അവിടെ നിന്ന് സത്കാര്യവാദത്തിലേക്ക് വന്ന് അവിടെ അവസാനിപ്പിക്കുന്നത്. അതിനപ്പുറം ഒന്നും പറയാനില്ല. ചിന്തയുടെ പരമാവധിയാണ് ആ സത്കാര്യവാദം. അല്ല, അതിന് കേവലം ഒരു ബൗദ്ധികമായ തർക്കമായിട്ട് നമ്മളെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് കേവലം വേദാന്ത പഠനമായി. ആത്മവിചാരമാകത്തിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കരിശിച്ച അഭിവ്യക്തിലിംഗത്വ പറയുന്നു, കരിശിച്ച സദ്ഭാവ പ്രാഗുത്പത്തെ സിദ്ധ. മുമ്പ് ചർച്ച ചെയ്തത് എന്താണ്? കാരണം ശൂന്യമല്ല. അതാണ് മുമ്പ് ചർച്ച ചെയ്തത്. മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു, ഇതെല്ലാം ശൂന്യമാണ്. അതിനെ നിഷേധിച്ച് ഇവിടെ പറയുന്നു, കാര്യമോ ആ സൃഷ്ടിക്ക് മുമ്പ് കാരണം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, ഈ കാര്യം ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ഉമ്മ സത്ത. സാധാരണ സംഖ്യന്മാരും മറ്റും മറ്റ് ദ്വൈതവാദികളെല്ലാം ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്ന സത്തയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ അദ്വൈതത്തിൽ അങ്ങനെയല്ല. അദ്വൈ ചിന്തിക്കുന്നത് സത്തയിൽ പ്രതീതമാകുന്ന ഈ പ്രപഞ്ചം, അതിനെക്കുറിച്ചാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വണ്ടിയുടെ മുമ്പിൽ കുതിരയെ കെട്ടുന്നതും വണ്ടിയുടെ പിമ്പിൽ കുതിരയെ കെട്ടുന്നതും പോലെയാണ് വ്യത്യാസം. ഒരാൾ പറയുന്ന എന്താണ്, ഈ സത്ത എങ്ങനെ ഇതിൽ വന്നു എന്നാണ്. അതാണ് അത് തിരിഞ്ഞുള്ള ചിന്ത. ക്ഷണികവാദവും സ്ഥിരവാദവും പോലെ ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നത്, സത്തയിൽ ഇതെങ്ങനെ നിലനിൽക്കുന്നു, സത്തയിൽ ഇതെങ്ങനെ പ്രതീതമാകുന്നു. അതാണ് സംഖ്യന്മാരുടെ സത്കാര്യവാദവും അദ്വൈതികളുടെ സത്കാര്യവും വാദവും തമ്മിലുള്ള പ്രത്യേകത. അതാണ് വ്യത്യാസം. അതാണ് രണ്ടുപേരും ഒന്ന് തന്നെ പറയുന്നു. അദ്വൈതി അവതരിപ്പിക്കുന്ന സത്കാര്യവാദം സാങ്ക്യന് പിടികിട്ടിയിട്ടില്ല. പക്ഷേ സാങ്ക്യന് ഒന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്താണോ സത്ത, അത് നിഷേധിക്കാൻ പറ്റില്ല. സത്താ സാമാന്യം നൈയായികന്മാർ പറയാം, അവര് സത്തയെ നിഷേധിക്കുന്നില്ല. പക്ഷെ എന്താ സാധനം? ആ സത്തയുടെ സാമാന്യ സ്വഭാവം, സത്തയുടെ അനിശ്ചിതത, പ്രപഞ്ച അനുഭവത്തിലുള്ള അതിനെ ഇവർക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയും. പക്ഷേ അവിടെ തരാറെന്താണ്, അവർ ആ സത്തയെ ഓരോ പ്രപഞ്ച വസ്തുക്കളിലും കാണുന്നു. അത് എങ്ങനെ അവിടെ വന്നു, എങ്ങനെ അവിടെ വന്നു എന്ന് ചിന്തിക്കുന്നു. അതാണ് അവിടെ വന്നിരിക്കുന്ന തകരാറ്. ഇവിടെ പരിഹരിക്കുന്ന ആ ദോഷമോ, സത്തയിൽ ഇതെങ്ങനെ പ്രതീതമാകുന്നു, അതാണ്. അപ്പോൾ സത്തയിലാണിത് പ്രതീതമാകുന്നതെങ്കിൽ സത്കാര്യവാദത്തിൻ്റെ, അദ്വൈതിയുടെ സത്കാര്യവാദത്തിൻ്റെ അസ്വീതാണെന്താണോ, സൃഷ്ടിക്കും മുമ്പും സൃഷ്ടിക്ക് ശേഷവും ആ സത്തയിലാണ് ഇത് സർവം പ്രതീതമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിക്കും മുമ്പും ഉണ്ടായിരുന്നു. മൺപാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് കേവലം മണ്ണായിരുന്നപ്പോഴും ആ പാത്രം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതംഗീകരിക്കാൻ പ്രയാസമാണ്. സത്തയുടെ കാര്യം പറഞ്ഞാൽ അംഗീകരിക്കും. അത് അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് ഭാഷ്യകാലം പറയുന്നത്, ചോദ്യം ചോദിക്കുന്നത്, കഥ അതങ്ങനെ സംഭവിക്കും. പിന്നെ മണ്ണ് മാത്രമേ ഇരിക്കുന്നു, അതിലും പാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ പറയുന്നു. അഭിവ്യക്തിലിംഗത്വ അഭിവ്യക്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളൊരു വസ്തുവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പുസ്തകത്തെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ? പുസ്തക അഭിവ്യക്തിയാണ്. ഇത്രയും സംഭവിക്കുന്നുണ്ട്. വസ്തുവിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ആ വസ്തുവും മുമ്പിലിരിക്കുന്ന വസ്തുവും കാണുന്നവനും തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധത്തിന്റെ ഫലമാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. അത് അഭിവ്യക്തമാകുന്നു. വാസ്തവത്തിൽ നമ്മളിവിടെ സൃഷ്ടിക്കുന്നു, ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നു എന്നെല്ലാം പറയുമ്പോഴും വാസ്തവത്തിലൂടെ സംഭവിക്കുന്നത് സർവത്ര അഭിവ്യക്തിയാണ്. ആ അഭിവ്യക്തിയിലുള്ള നമ്മുടെ കൽപ്പനകളാണ് സൃഷ്ടിയും സ്ഥിതിയും കാര്യവും കാരണവും ഈ ബന്ധങ്ങളെല്ലാം. അതിനൊരു വളരെ മനോഹരമായ ദൃഷ്ടാന്തം പറയുന്നത് അഭിവ്യക്തി സാക്ഷാത് വിജ്ഞാന ആലംബരത്വ പ്രാപ്തിയതാണ്. പറഞ്ഞല്ലോ, കാണുന്നവൻ കാഴ്ച, കാണുന്ന വസ്തു, അതിന്റെ മധ്യത്തിൽ നിൽക്കുന്നു കാഴ്ച. ഈ കാഴ്ചയിലൂടെ പറയുന്നത് സാക്ഷാത് വിജ്ഞാന ആലംബനത്വ പ്രാപ്തി വിഷയങ്ങൾ. അത് ഏതുപോലെ ഒരു ദൃഷ്ടാന്തം പറയുന്നു, ഏധി ലോകയെ പ്രാവൃതം തമാതിന ഘടാതി വസ്തു. പേരിട്ടാണെന്ന് സങ്കല്പിക്കുക, കറണ്ട് പോയി. ഇവിടെയുള്ള സർവവിഷയങ്ങളും അന്ധകാരത്തിലായി. തഥാ ആലോകാതിന പ്രാവരണ തിരസ്കാരേണ, അവിടെ വെളിച്ചം വരുന്നു, പുറത്തുനിന്ന് ലൈറ്റ് ഓണാക്കി. ആ പ്രകാശം എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടായിരുന്ന ആവരണത്തെ മറയെ നീക്കി. അത് പ്രകാശത്തിന്റെ ജോലിയാണ്. അത് മാറ്റിയപ്പോ പ്രാവരണ തിരസ്കാരേണ, അതിന് മാറ്റി കഴിഞ്ഞപ്പോൾ വിജ്ഞാന വിഷയത്വം. പ്രകാശം വന്ന് അതിന്റെ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കാണുന്നവന്റെ വിജ്ഞാനം. കാണുന്നവന്റെ വിജ്ഞാനത്തിന് വിഷയമായി ആ കാണുന്ന വസ്തുക്കളല്ല. അതുവരെ അത് ഇരുളിലായിരുന്നു. വെളിച്ചം വരുമ്പോൾ അതെല്ലാം അറിവിന് വിഷയമാകും. അതിന് വെളിച്ചം സഹായിക്കുന്നു, ശരിയോ? പക്ഷെ അറിവിന് വിഷയമാകും. അതുപോലെ പ്രാക് സദ്ഭാവം ന വ്യഭിചരതി. ആ ഇരുളുണ്ടായിരുന്നപ്പോ, വെളിച്ചം വരാതിരുന്നപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിതിനറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇരുളിന്റെ സമയത്ത് ഇതില്ലാതിരുന്നു എന്നാർക്കും പറയാൻ കഴിയും? ഇരുളിന്റെ സമയത്ത് അതുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയും? അവിടെ ഒരു ആവരണം ഉണ്ടായിരുന്നു, അതുകൊണ്ടത് കണ്ടില്ല. ആവരണത്തെ മാറ്റുന്നതിന് മറ്റൊരു വസ്തു വന്ന് വെളിച്ചം വന്നു, അതുകൊണ്ട് കണ്ടു. അപ്പോൾ പ്രാക് സദ്ഭാവം ന വിഭജതി, മുമ്പ് അത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയും. അവിടെ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ജോലി നടന്നു എന്നേ ഉള്ളൂ. വസ്തു അവിടെ ഉണ്ടായിരുന്നു, അതാണ് വെളിച്ചം വന്ന് ഇരുട്ടിനെ മാറ്റിയപ്പോൾ അത് കണ്ടത്. അപ്പോൾ നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ അനുഭവം, അത് ആ വർത്തമാനകാലത്തിലെ വസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ആ വസ്തുവിൻ്റെ പൂർവ്വകാലത്ത് നമ്മുടെ ആ കാഴ്ചയില്ലായ്മ നിഷേധിക്കുന്നില്ല, അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ മുമ്പും അതുണ്ടായിരുന്നു, കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. കണ്ടില്ല, അതുകൊണ്ട് അതില്ലായിരുന്ന പറയാൻ പറ്റത്തില്ല. തഥാ ഇതമപി ജഗത് പ്രാഗുത്വത്തെരുത്തി അപഗച്ഛാമഹ. ഇവിടെ ഇരുള്, വെളിച്ചം, സ്വാനുഭവം, ഇതുപോലെ തന്നെ ഈ സൃഷ്ടിക്കുന്നുമ്പോഴുള്ള കാര്യം പ്രാഗുത്വത്തേഹേ, ഇത്രയൊക്കെ സംഭവിക്കുന്നുള്ളൂ. ഉത്പത്തിക്ക് മുമ്പും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് തർക്കം വരുന്ന കാര്യം എന്നുവെച്ചാൽ ഉത്പത്തിക്ക് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു. മറ്റൊരു ഉദാഹരണത്തിൽ പറഞ്ഞ ജാഗ്രത്, സുഷുപ്തിയിൽ നിന്ന് വരുന്നു സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും വരുന്നു. ഏത് വഴിക്ക് വേണോ പോകും? സുഷുപ്തിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോകും, ചിലപ്പോൾ ജാഗ്രത വരും. രണ്ടു വഴിക്ക് സഞ്ചരിക്കും. ആ രണ്ടു വഴിക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും വെളിച്ചം വരുന്നു. ജാഗ്രതത്തിനും വെളിച്ചം വരുന്നു, സ്വപ്നത്തിനും വെളിച്ചം വരുന്നു. ജാഗ്രതയിലെ വെളിച്ചം കൊണ്ട് ജാഗ്രതത്തിലെ വസ്തുക്കളെ കാണും, ഈ മുറിയിലെ പ്രകാശം കൊണ്ട് ഈ മുറിയിലിരിക്കുന്ന വസ്തുക്കളെ കാണും, അടുത്ത മുറിയിലെ പ്രകാശം കൊണ്ട് അവിടുത്തെ വസ്തുക്കളെ കാണും, സ്വപ്നത്തിലെ പ്രകാശം കൊണ്ട് അവിടുത്തെ വസ്തുക്കളൊക്കെ കാണും. നമ്മളിത് എപ്പോഴാണ് ഇല്ലെന്ന് പറയുന്നു സുഷുതിയിൽ, ഈ രണ്ട് സൃഷ്ടിക്കുന്നു മുമ്പ് ഇതില്ലെന്നാ പറയുന്നു. ഇവിടെ പറയുന്നത് ശരിയല്ല, ഇതങ്ങനെ ഒരു ഇല്ലായ്മയിൽ നിന്നുള്ള ഉണ്ടായതല്ല, അവിടെയും ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ധരിച്ചു വെച്ച അദ്വൈതത്തിന് എന്തോ വിരോധം പറയുന്ന പോലെ തോന്നും, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. നിങ്ങളുടെ പല വിരോധങ്ങളും മാറിയില്ല. അതുപോലെ സുഷുതിയിലും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ ജാഗ്രതയിൽ കാണുന്നതും അല്ല ഇല്ല എന്ന് വാശി പിടിച്ചാൽ വിരലിൽ ഈ വസ്തുക്കളില്ല എന്ന് പറയുന്നവരെ ആ വാശിയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വിരലിൽ ഇത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരെ അതാണ് പറയുന്നത്. അനാദിർ അനന്തോയും അനാദി അനന്തമായിരിക്കുന്നു. അനാദിയായെന്ന് ഉറക്കത്തിൽ ചെല്ലുമ്പോൾ ഇല്ലാതാകാൻ പറ്റും. എന്താ പറയുന്നത്? അത് സാധ്യമല്ലല്ലോ. ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. ജാഗ്രതയിലേ കാണുന്നുണ്ട്, അക്കാര്യമാണ് പറയുന്നത്. ജാഗ്രതയിലേ ഇത് കാണാൻ പറ്റും, സ്വപ്നത്തിലേ കാണാൻ പറ്റും, സുഷുപ്തിയിൽ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സാറിന് പറയുന്നത് സുഷുപ്തി കാരണ ശരീരമാണ്, സുഷുപ്തിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, സുഷുപ്തി ഇതിനെല്ലാം ബീജമാണ്, ഖനീഭൂതമായ തമസാണ്. ഈ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം അതാണ്. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കി, ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ മണ്ണിൽ അതുണ്ടായിരുന്നു. അതെങ്ങനെ പറയാം? അത് അതിൻ്റെ ബീജമാണ്, അത് അതവിടെ ഖനീഭൂതമായിരിക്കുന്നു, അതവിടെ പ്രകടമാകുന്നില്ല, അത് അറിവിന് വിഷയമാകുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. സുഷുതിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് മണ്ണിനെ കുറിച്ചും പറയുന്നത്. രണ്ടും തമ്മിലൊരു വ്യത്യാസം, അതിന് സത്കാര്യം, കാര്യം ഉത്പത്തിക്ക് മുമ്പ് സത്, അതാണ് ഉത്പന്നമായതിനു ശേഷം സത്താണ്. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, നേരിട്ട് കാണുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമാണിത് പറഞ്ഞത്. തഥൈതം വിജഗത് പ്രാഗുത്പത്തേ ഇത്യപഗച്ഛാമ. അതുകൊണ്ട് ഈ ജഗത്ത് ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സംശയമില്ലാതെ ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. നഹി അവിദ്യമാനോ ഘട ഉദിതേ വ്യാദിത്യുപലഭ്യതേ പറയുന്നു. ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് മണ്ണിൽ പാത്രം ഉണ്ടെന്ന് പറയും. പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, ഇല്ലാത്തതാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്നൊക്കെ പറയേണ്ടി വരും. ഈ മുറിയിൽ വെളിച്ചം വരുന്നതിന് മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വെളിച്ചം വന്നപ്പോൾ ഉണ്ടായതാണ്, അത് പറയാൻ പറ്റും. നഹി അവിദ്യമാണ് ഘട ഉദിതേ വ്യാദിത്യ പോലും. ഇല്ലാത്ത പാത്രം ഇനി ഇവിടെ വെളിച്ചമൊന്നുണ്ടായല്ല, സാക്ഷാത് സൂര്യഭഗവാൻ പ്രകാശിച്ചാലും ഉണ്ടാകത്തില്ല. ബൾബൻ രൂപമൊന്നുള്ളതല്ല, ഇല്ലാത്ത പാത്രത്തെ ഉണ്ടാക്കി കാണിക്കാൻ ആദ്യത്തിന് ശേഷിയില്ല. പിന്നെ കാണുന്നുണ്ടെങ്കിൽ വെളിച്ചം വന്നപ്പോൾ ഉള്ളതാ കാണുന്നത്, മുമ്പുണ്ടായിരുന്നേ കാണാൻ പറ്റും. ആദിത്യന് അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും, ഇല്ലാത്തത്. ആദിത്യൻ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉള്ള വസ്തുവിനെ പ്രകാശിപ്പിക്കും. അതുപോലെ നിങ്ങളിതിനെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെളിച്ചം ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് നിഷേധിക്കാൻ വയ്യെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ പല ചോദ്യങ്ങളും ചോദിക്കും. അതിനോട് ചോദിക്കും, അത് ശരിയല്ല. ഇവിടെ പ്രധാനമായും ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആരംഭവാദം എന്ന് പറയും, നൈയായികന്മാരും മറ്റും സ്വീകരിച്ചിരിക്കുന്നതാണ്. ശൂന്യവാദം പോലെ എല്ലാവരും ശൂന്യവാദികളാണ്. അത് പറയുന്നത് ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ അഭാവം ഉണ്ടായിരുന്നു, പ്രാഗ് അഭാവം എന്ന് പറയും. ഇവർ രണ്ടുപേരും തമ്മിലാണ് ഈ കാര്യത്തിൽ വിവാദം ഉണ്ടാകുന്നത്. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിൽ എന്താ ഉള്ളത്? പാത്രത്തിൻ്റെ ഇല്ലായ്മ. അത് ശരിയല്ല. അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ പറയുന്നു, ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഉണ്ടായതിനെ വീണ്ടും ഉണ്ടാക്കുന്നത്? ഉണ്ടായതിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ല, ഉണ്ടായിരുന്നാലും ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കും, അങ്ങനെ വാശി പിടിക്കരുത്. കാരണം എന്താ, പാത്രം ഇവിടെ ഇരിക്കുന്നതിന് ഇനി ഒരിക്കൽ കൂടെ ഉണ്ടാക്കി ഉള്ളതിന് പിന്നെ ഉണ്ടാക്കാനൊക്കത്തില്ല, സൃഷ്ടമായതിനെ പിന്നെ സൃഷ്ടിക്കാനൊക്കത്തില്ല. അപ്പോൾ സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംബന്ധമാണ്, ശുദ്ധാസംബന്ധം. പിന്നെ ഇത് ഒരിക്കലും അതിനെ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഉണ്ടാക്കിക്കഴിഞ്ഞ പാത്രത്തിന് രണ്ടാമത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് തന്നെ. അതുകൊണ്ട് എന്താണ് പറയുന്നത്? അവിടെ ഉണ്ടായിരുന്നില്ല, പ്രാഗ് അഭാവം. പിന്നെ എന്ത് ചെയ്ത്? കുലാലൻ മണ്ണെടുത്ത് കുഴച്ച് പണിയെടുത്ത് അവിടെ പാത്രം ഉണ്ടാകും. ഇതാണ് ഇതല്ലേ വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, അത് സത്തായിരുന്നു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കും, തർക്കിക്കാൻ വിട്ടുകൊടുക്കുന്നതാണ്. എന്നാൽ തർക്കത്തിലൂടെ പരിശോധിക്കുന്ന ആളാണ്, എന്തിനേ വിമർശന വിധേയമാക്കുന്ന ആളാണ്. സത്കാര്യവാദം അസംബന്ധമാണ്, അഭാവത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഓരോന്നും പറയുന്നു നമുക്ക് അതാണ് ശരിയെന്ന് തോന്നുന്നു. ഇനി വേറൊന്നും പറഞ്ഞാൽ തോന്നുന്നു അതാണ് ശരിയെന്ന്. ഇതാണ് ബുദ്ധിശൂന്യതയുടെ അടയാളം അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഉള്ളതിനെ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കാൻ കഴിയത്തുമില്ല. അതുകൊണ്ട് സത്കാര്യവാദം അസംബന്ധമാണ്. അതുകൊണ്ടെന്താണ് ഇല്ലാതിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടാക്കി, ശരി, ഇല്ലാത്തതിനെ ഉണ്ടാക്കി എന്നാണെങ്കിൽ ഇല്ലാത്തതിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാമോ എന്നൊന്ന് ഉണ്ടാക്കി കാണിച്ച്. ഒരു ഗ്ലാസ് ശുദ്ധജലം തരാം, അതിൽ നിന്നൊരു മൺപാത്രം ഉണ്ടാക്കി ഉണ്ടാക്കി കാണിക്കാം. ഒരു പാത്രം ശുദ്ധജലത്തിൽ നിന്നൊരു മൺപാത്രം ഉണ്ടാക്കാം പറ്റും. അതുപോലെ അത് ഞങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്ത കാരണം? അതിൽ ആ പാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പാത്രം ഉള്ളിടത്തു നിന്നേ ഉണ്ടാക്കാൻ പറ്റും. മണ്ണിൽ മൺപാത്രം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി. ജലത്തിൽ മൺപാത്രം ഇല്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലേ ശരി, അതോ നിങ്ങൾ പറഞ്ഞത്? രണ്ടുപേർ പറയുന്നതിന് യുക്തിയുണ്ട്. ഒരാൾ പറയുന്നത് എന്തുകൊണ്ട് ജലത്തിൽ നിന്ന് പാത്രം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടാക്കാൻ പറ്റുന്നു? അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഉള്ളതേ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പഴയ ചോദ്യം വീണ്ടും ചോദിക്കും, പിന്നെ അതെങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്ന അഭിവ്യക്തി അതിവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ പുതുതായിട്ടൊന്നും സൃഷ്ടമാകുന്നില്ല, പ്രകടഭാവം അതേ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത്, ഇന്നത്തെ അവിദ്യമാനത്വ അഭാവാത് ഉപലഭ്യതയോ. നിങ്ങളെ പറയുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? വിരളായിരുന്നു, അവിടെ വെളിച്ചം വന്നു, അപ്പോൾ അത് കണ്ടു. ഇതുകൊണ്ട് സത്കാര്യവാദമൊന്നും ശ്രദ്ധിക്കാനൊക്കത്തില്ല. എന്താണ്? അവിടെ ഇല്ലാതിരുന്നില്ല, വസ്തു അവിടെ ഉണ്ടായിരുന്നു. അവിദ്യമാനത്വ അഭാവ, വസ്തുവിന്റെ ഇല്ലായ്മയല്ല, വസ്തു നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ഉള്ള വസ്തുവിനെ വെളിച്ചം വന്നപ്പോൾ ഇരുള് പോയി കണ്ടു. അതുപോലെയാണോ ഈ പറയുന്നത്? സത്കാര്യവാദത്തിൽ നിങ്ങൾ പറയുന്നത് അതുപോലെയാണോ? ഒരു വസ്തു ഉണ്ടായിരുന്നു, ഇരുളായതുകൊണ്ട് കണ്ടില്ല, വെളിച്ചം വന്നു, അപ്പോൾ അതിനെ കണ്ടു. അതുപോലെയാണോ മണ്ണിൽ പാത്രം ഉണ്ടാക്കുന്നില്ലേ, അവിടെ പാത്രം ഉണ്ടെന്ന് പറയുന്നു? രണ്ട് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇരട്ടത്തിരിക്കുന്ന വസ്തുവിനെ വെളിച്ചം കൊണ്ട് കാണുന്നതും. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ഉദാഹരണം പറഞ്ഞത്? ഉള്ളതേ പിന്നീട് കാണാൻ പറ്റൂ എന്ന് വേണം. വെളിച്ചം കൊണ്ട് കാണുന്നത് ഉള്ളതാണ്, ഇല്ലാത്തതല്ല. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് വേറെ കാര്യം, അത് ഞങ്ങൾ അംഗീകരിച്ചു. അത് തർക്കമുള്ള കാര്യം. പക്ഷേ ഇക്കാര്യം തർക്കമുള്ളതാണ്. എന്താണ്? മണ്ണിൽ പാത്രം വളരെ പ്രയാസപ്പെട്ട് കുലാലനും അയാളുടെ സാമർഥ്യമെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പും അവിടെ പാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. നഹി തവ ഘടാധികാരിയും കദാചിതപ്യവിദ്യമാനം ഇതി ഉദിത ആദിത്യ ഉപലഭ്യത ഏവ വിശദീകരിക്കുന്നു. ഈ പാത്രങ്ങൾ, ഇരുട്ടിലിരിക്കുന്ന പാത്രങ്ങൾ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇനി കാണുമ്പോഴും കാണാത്തപ്പോഴും വെളിച്ചം വന്നപ്പോഴും ഇരുട്ട് വന്നപ്പോഴും എല്ലാം കദാചിതപി അവിദ്യമാൻ, കദാചിതപി അവിദ്യമാൻ എന്നാ അവിദ്യമാൻ, അതില്ലാതിരുന്നിട്ടില്ല, എപ്പോഴതുണ്ടായിരുന്നു. അത് ഉദിതേ ആദിത്യ ഉപലഭ്യതയും. അവിടെ സൂര്യൻ ഉദിച്ചാൽ, ബൾബ് പ്രകാശിച്ചാൽ അതൊക്കെ കാണും. അതുപോലെയാണോ ഇത്? മൃത്യുണ്ടേ അസന്നിഹിതേ തമാദ്യാവരണേ അസതി വിദ്യമാനത്വ തമാദ്യാവരണേ അസതി. ഒരു മണ്ണെടുക്കുക, കേവല മണ്ണെടുക്കുക, അവിടെയും കുടം ഉണ്ടെന്നല്ലേ പറയുന്നു. ശരി, അവിടെ എന്താ ഇപ്പം ഇരുട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ ഇപ്പം വെളിച്ചമാണല്ലോ. എന്നാൽ പിന്നെ ഉണ്ടെങ്കിൽ എന്താ കാണാത്തതെന്നാ ചോദിക്കുന്നത്? താല്പര്യം വെറും മണ്ണെടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുട്ടില്ല, വെളിച്ചമുണ്ട്. മുറിയിൽ അങ്ങനെയല്ല, പാത്രം ഉണ്ടായിരുന്നു, വെളിച്ചം വന്നപ്പോൾ കണ്ടു. വെളിച്ചമില്ലാത്തപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. മണ്ണിൽ അങ്ങനെയല്ല, മണ്ണിരിക്കുന്നു, വെളിച്ചമുണ്ട്, പക്ഷെ പാത്രം കാണുന്നില്ല. തമാധ്യാവരണേ ചാസതി, ഇരുട്ടില്ലാത്തപ്പോഴും അവിടെ ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അത് ശരിയല്ല, ഉണ്ടെങ്കിൽ കാണേണ്ടതാണ്. ഇതിന് എന്താ മറുപടി പറയുന്നത്? ഞങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ. എന്താണ്? ഒരു വസ്തു പ്രത്യക്ഷമാകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നത് പ്രത്യക്ഷമാകും. ഇരുളിയെണ്ണ വേണമെന്നില്ല. അടുത്ത മുറിയിൽ പാത്രം ഇരിക്കുന്നു, ഇടയ്ക്ക് ചോര് കാണാൻ പറ്റുന്നില്ല, ഇരുളുണ്ടായിട്ടാണോ? അല്ല, ഒരു തടസ്സം, പ്രതിബന്ധമോ? വസ്തു ഉണ്ടെങ്കിൽ അത് കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമൊന്നും വെളിച്ചമുണ്ടെങ്കിലും കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അവിടെ പ്രതിബന്ധം വന്നു, ഈ കണ്ണിന് തിമിരമൊന്നും കാണുന്നില്ല. വസ്തുവുണ്ട്, വെളിച്ചമുണ്ട്, പ്രതിബന്ധമുണ്ടെങ്കിൽ കാണത്തില്ല. അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അത് സ്വീകരിക്കുന്നുണ്ട്. വെളിച്ചമുണ്ടെങ്കിലും കാണാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ മണ്ണിലൊരു പ്രതിബന്ധമുണ്ട്, ആ പ്രതിബന്ധം ഉള്ളതുകൊണ്ട് പാത്രം അവിടെ ഉണ്ടെങ്കിലും കാണുന്നില്ല. പാത്രത്തെ മറയ്ക്കുന്ന പ്രതിബന്ധം അതെന്താണോ പറഞ്ഞല്ലോ, മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, എല്ലാ ഉപാദാന കാരണങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഒരു സമയം ഒരു കാര്യരൂപത്തിലേ ഇരിക്കാൻ പറ്റും. മണ്ണിനെ കുലാലം എടുത്ത് ഒരു ഉരുളയാക്കി, അത് പാത്രം ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കമാണ്. പക്ഷെ ആ ഉരുള എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഒരു കാരണമാണ്, ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തു. ഉരുളയിൽ നിന്നല്ല പാത്രം ഉണ്ടാകുന്നത്, മണ്ണിൽ നിന്നാണ്. ഇനി അതിനെ പരത്തി വേറൊരു ഷേപ്പിലാക്കിയപ്പോൾ വേറൊന്നായി, ഇനി മറ്റൊരു രൂപത്തിലാക്കിയപ്പോൾ വേറൊന്നായി. ഇപ്പോൾ ഒരു മണ്ണിനെ തന്നെ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാം, പ്രതിമയുണ്ടാക്കാം, ചട്ടി ഉണ്ടാക്കാം, കലം ഉണ്ടാക്കാം, എന്തെല്ലാം ഉണ്ടാക്കാം. ഓരോ രൂപാന്തരങ്ങളും ഇതിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ മണ്ണിൽ ഒരേ ഒരു രൂപമേ ഉള്ളൂ, മണ്ണിൽ ഉരുള എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വേറൊരു കാര്യമില്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം, ഉരുളയെ മാറ്റി അതിനെ പരത്തി കാണിച്ച് അതിൽ നിന്ന് പ്രതിമ ഉണ്ടാക്കി കാണിക്കും, അതിൽ നിന്ന് ചട്ടിയും കലും എല്ലാം ഉണ്ടാക്കി കാണിക്കും.
1: Om Namah Shivaya. You are listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

0: अदर्शः प्रजापतिगृहीतयात्वया मनो गृह्णामि प्रजाभ्यः अयम् पश्चाद्विश्वव्याचास्तस्य चक्षुर्वैश्वव्यचसम् वर्षाश्चाक्षुष्यो जगाति वार्षि जगत्यार्क्सामृक्सामाच्छुक्रः शुक्रात् सप्तदशः सप्तदशाद्वयी रूपम् जमदग्निर्ऋषिः प्रजापातिगृहीतया त्वया चक्षुर्गृह्णामि प्रजाभ्यः इदमुत्तरात् स्वस्थस्य श्रोत्रज्ञसौवम् शरच्छ्रौत्र्यानुष्टुप्शारदि अनुष्टुभा ऐलमैलान्मन्थि मन्थिना एकविज्ञेश एकविज्ञेशाद्वयी राजम् विश्वामित्र ऋषिः प्रजापातिगृहीतया त्वया श्रोत्रम् गृह्णामि प्रजाभ्यः इयमुपरि मतिस्तस्यैवाङ्मात्या हेमन्तो वाच्यः पङ्क्तिर्हैमन्ति पङ्क्त्ये निधनावन्निधनावत आग्रयन आग्रयनात्रेण वत्रयस्त्रिज्ञासौ त्रेण वत्रयस्त्रिज्ञेशाभ्या आज्ञेशाक्वररैवते विश्वकर्म ऋषिः प्रजापातिगृहीतया त्वया वाचम् गृह्णामि प्रजाभ्याः लोकम् प्रणता अस्येन्द्रम् विश्वाः इति चतुर्दशोऽध्यायः ॐ
1: ॐ नमः शिवाय।
2: यू आर् लिसनिङ्ग् टु शैवम् .org रेडियो, the 24/7 spiritual channel from shaivam.org.
3: Shri Harim Paramanantam Upadeshtaram Ishwaram Vyapakam Sarvalokanam Paranam Tam Bhajamya Shankaram Shankaracharyam Keshavam Badarayanam सुप्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम् शङ्कराचार्यमस्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् बोधानन्दम् च कल्याणम् कमलानन्दमत्मजम् सच्चिदानन्दमत्मजम् सच्चिदानन्दगुरुम्। അമൃതാത്മാക്കളെ,
4: ശബ്ദ്വൈത പ്രതിഷ്ഠയ്ക്ക്, സാക്ഷാത്കാരത്തിന്, മന്ത്രോപാസനയില് സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമെന്ന നിലയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് പഞ്ചാക്ഷര മന്ത്രമാണ്. ശരിക്കും അത് പഞ്ചാക്ഷരമല്ല, ഷഡക്ഷരമാണ്. പഞ്ചാക്ഷര സ്തോത്രമാണ് ആചാര്യ ഭഗവാൻ എഴുതിയതെന്നുള്ളത് കൊണ്ട് സ്തോത്രകൽപ്പനയിലൂടെ പഞ്ചാക്ഷരത്തെ നമ്മൾ പഠിക്കാൻ ആദ്യം ഒരുങ്ങുക. ഇപ്പൊ ഉപാസനയെക്കുറിച്ച് നമുക്ക് സാമാന്യമായ വിവരമുണ്ടാകുകയും ചെയ്യും. ഉപാസന എന്നാണല്ലോ ഉദ്ദേശിച്ചത്, അനുഷ്ഠാനം എന്നുള്ളത് അല്ലേ? അപ്പൊ ആ ഉപാസന എങ്ങനെ ഉപാസിക്കണം, എങ്ങനെ ഉപാസിച്ചാൽ ഉപാസനാകാന്ഡമനുസരിച്ച് സാക്ഷാത്കാരത്തിലെത്താം, അതിന് സംഹിതയിൽ ബ്രാഹ്മണങ്ങളിൽ അനേക മന്ത്രങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങൾ സംഹിതയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് ബ്രാഹ്മണങ്ങൾക്ക് ഉള്ളതിനേക്കാൾ മഹത്വം മൂലമായ സംഹിതയ്ക്ക് കൂടും. ആ സംഹിതാഭാഗത്ത് വരുന്നൊരു മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രമെന്ന് പ്രചുര പ്രചാരത്തിലിരിക്കുന്ന നമശിവായ. ആ മന്ത്രത്തെയാണ് നമ്മളിവിടെ ഉപാസനയിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. മന്ത്രത്തിന്റെ പൂർണ്ണരൂപം സംഹിതയനുസരിച്ച് നമ ശംഭവായ ച മനോമഭവായ ച നമശങ്കരായ ച മയസ്കരായ ച മയ നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച. ഇതാണ് വൈദിക മന്ത്രം. ഈ വൈദിക മന്ത്രത്തോടൊപ്പം പ്രണവം ചേർത്താൽ മാത്രമേ പറ്റൂവെന്ന് പൗരാണികമായ കൽപ്പനയുണ്ട്. പ്രണവം ചേരുമ്പോഴേ മന്ത്രം അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നുള്ളൂ. കാരണം മന്ത്രമാതാവാണ് താരകം. ഈ നമശിവായ തന്നെ താരക മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പഞ്ചാക്ഷര സ്തോത്രത്തില് ഷഡക്ഷര സ്തോത്രം എന്ന നിലയിൽ പ്രണവത്തെ കൂടെ ചേർത്ത് പഠിക്കണം. പ്രണവത്തിന്റെ വിസ്തൃതമായ വ്യാഖ്യാനം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മാണ്ഡൂക്യം എടുത്തിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. എങ്കിലും പ്രണവം കൂടെ സ്തോത്രത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓംകാരം ബിന്ദു സംയുക്തം, വേണമെങ്കിൽ ആ ശ്ലോകം എഴുതാം, ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധായന്തി യോഗിനഃ കാമദം മോക്ഷതം ചൈവം ഓംകാരായ നമോ നമ എന്നോട് ചേർത്താൽ ഷഡക്ഷര സ്തോത്രമായി, പഞ്ചാക്ഷര സ്തോത്രത്തോടൊപ്പം. ഇതിനി ആരാധനാരീതിയിൽ പോകും. മന്ത്രത്തിന് രണ്ട് ശരീരമുണ്ട്, ശരിക്കും മന്ത്രശരീരം, അതുപോലെ തന്നെ രൂപാത്മക ശരീരം, അർച്ച ശരീരം. ഏത് മന്ത്രം പഠിക്കുമ്പോഴും അതിന് വാങ്മയ ശരീരമുണ്ട്, അതുപോലെ തന്നെ അർച്ചാ ശരീരമുണ്ട്. കാരണം രണ്ട് മാർഗങ്ങളിലൂടെയാണ് മന്ത്രത്തെ നമ്മൾ നമ്മിലേക്ക് സ്വീകരിക്കുന്നത്. ഒന്ന് കർമ്മരന്ധ്രങ്ങളിലൂടെ, അതതിന്റെ വാങ്മയ രൂപമാണ് സ്വീകരിക്കുന്നത്. ഇത് പഠിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മുഴുവൻ, ഈ ഭാഗം മുഴുവൻ അന്ധകരണത്തിന്റെ ശുദ്ധി വന്ന് കഴിഞ്ഞുള്ള പഠനമാണ്. അദ്വൈതത്തിന്റെ പ്രതിഷ്ഠ സദാശിവനിലാണ്. കാരണം വൈദികമായി പഠിക്കുമ്പോൾ സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമേ ഉള്ളൂ. ശരിക്കും ഇന്ന് മന്ത്രോപാസനയിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിൽ താരകമന്ത്രം എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് രാമനാമത്തെയാണ്. രാമനാമാദികളൊന്നും വൈദികമല്ല. രാമമന്ത്രാദികളൊക്കെ അന്ധക്കരണ ശുദ്ധിക്ക് വളരെ നല്ലതാണ്, തർക്കമില്ല. സഹസ്രനാമുണ്ട്, കാരണം അത് വൈദിക സംസ്കൃതിയിൽ വ്യാസാദി ഋഷിമാർ രൂപപ്പെടുത്തിയതിന് വ്യാസനാണ് വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് അതിന് പ്രസക്തി, അതിനെക്കുറിച്ച് തർക്കമില്ല. അന്ധക്കരണം ശുദ്ധമായ മുനിയുടെ അന്തർഗതത്തിൽ നിന്ന് വരുന്നത് മാത്രമേ മന്ത്രമാവൂ. ഈ കാലഘട്ടത്തില് സംഘടനാപരങ്ങളായ മുന്നേറ്റങ്ങളിൽ എല്ലാ ജീവിത ചെയ്തികളോടും കൂടി ജീവിക്കുന്ന മനുഷ്യൻ നേതാവിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതുപോലെ സ്വാമിമാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും, മത നേതാക്കന്മാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും. അത് നാമവും രൂപവുമുള്ള ശരീരിയായ വ്യക്തികളെ ചേർത്താണ്. ഋഷിമാർ ഒരിക്കലും തങ്ങളുടെ പേരിലല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്, തങ്ങളുടെ ഗുരുക്കന്മാരുടെ പേരിലുമല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്. ശങ്കരാദ്യന്മാരുടെ ഔന്നത്യം തന്നെ, ഗുരുവിനെ വേണ്ടത്ര സ്മരിച്ചിട്ടുണ്ട്, വേണ്ടത്ര ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീശങ്കരനോ ഗൗഡപാദരോ ഗോവിന്ദപാദരോ പത്മപാദരോ അതുപോലുള്ള ആചാര്യന്മാരാരെങ്കിലുമോ ഗുരുക്കന്മാരുടെ പേരിൽ മന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടില്ല, മനസ്സിലാവും എന്ന് വിചാരിക്കാം. കാരണം ഗുരുക്കന്മാർ ശരീരികളാണ്, മന്ത്രദേവത ശരീരിയല്ല. അതുകൊണ്ട് ആ മന്ത്രങ്ങൾക്ക് മാത്രമേ ഉപാസനയിൽ പ്രസക്തിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ജപിക്കാം, ജപിച്ചാൽ ഉറക്കെ ജപിച്ചാൽ പ്രയോജനമുണ്ട്. കാരണം കൂടുതൽ ആളുകൾ കേൾക്കും, അവരും നിങ്ങളോടൊപ്പം കൂടും, നിങ്ങളും അവരോട് ചേർന്നാൽ ഭൗതികമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷെ അന്ധകരണ ശുദ്ധിക്ക് പോലും ആവക മന്ത്രങ്ങൾ പര്യാപ്തങ്ങളല്ല. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉച്ചരിച്ചത് കൊണ്ട് അന്ധകരണ ശുദ്ധി വരില്ല. ശബ്ദത്തിൽ സ്ഫോടം എന്നൊന്നുണ്ട്. ഛാന്തസ പ്രയോഗങ്ങളാലാണ് മന്ത്രങ്ങൾ ശക്തിമത്തായിരിക്കുന്നത്. അതിന് ചേരുന്ന ശബ്ദങ്ങളും ശബ്ദത്തിന്റെ പിന്നിലെ അർത്ഥവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ശബ്ദവും ധ്വനിപ്പിക്കുന്ന അർത്ഥവ്യാപ്തിയും ചൊല്ലുന്നവൻ അറിഞ്ഞില്ലെങ്കിലും അപൗരുഷേയമായ സജ്ഞ അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രങ്ങളും മന്ത്രോപാസനയും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഭാരതീയ സംസ്കൃതി. ക്ലാസ് അതായതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒന്നുമാണ്. അപ്പോ ഇവിടെ നമശിവായ മന്ത്രത്തിനും രണ്ട് ശരീരങ്ങളുണ്ട്. ഒന്ന് മന്ത്രത്തിന്റെ വാങ്മയ ശരീരം, രണ്ടതിന്റെ ലിംഗ ശരീരം അല്ലെങ്കിൽ അർച്ചാ ശരീരം, രൂപാത്മക ശരീരം എന്ന് പറയാം. ആദ്യത്തതിന് നാമാത്മക ശരീരം എന്ന് പറയാം. ഏതാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ചാൽ അത് ഉപയോഗിക്കാം, അതിന് പല പേരുകൾ പറയുന്നേ ഉള്ളൂ. ഒന്ന് നാമാത്മക ശരീരം. നാമാത്മക ശരീരത്തെ നാം ഉൾക്കൊള്ളുന്നത് കർണകുടങ്ങൾ വഴിയാണ്. രൂപാത്മക ശരീരത്തെ നാം സ്വീകരിക്കുന്നത് നേത്രം വഴിയാണ്. മന്ത്രത്തിന് ഈ രണ്ട് വഴികൾ മാത്രമേ സ്വീകരണികളായുള്ളൂ. ഒന്ന് നേത്രേന്ദ്രിയം കൊണ്ട് അർച്ചയെ കാണുക, രണ്ട് ശ്രവണേന്ദ്രിയം കൊണ്ട് മന്ത്രത്തെ ശ്രവിക്കുക, ശ്രവണം ചെയ്യുക. അപ്പോ ഈ അകത്തേക്ക് ഭഗവാനെ ഉൾക്കൊള്ളുന്നതിനുള്ള രണ്ട് പ്രബല ദ്വാരങ്ങളാണ് ഇവ രണ്ടും. നമശിവായ എന്ന മന്ത്രത്തിന്റെ അർച്ച ശരീരത്തില് സദ്യോജാതം, വാമദേവം, അഘോരം, തത്പുരുഷം, ഈശാനം എന്ന അഞ്ച് മുഖങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ വഴിക്ക് നമ്മൾ ഇപ്പം നീങ്ങുന്നില്ല, ആ വഴിക്ക് നമുക്ക് അവസാന സമയമുണ്ടെങ്കിൽ നീങ്ങാം. കാരണം അത് ആദ്യത്തെ മനസ്സിലാകേണ്ട കുറെ കാര്യങ്ങൾക്ക് ശേഷം ലാസ്റ്റ് കൊണ്ടുപോകണം. അതുകൊണ്ട് അത് നമുക്ക് അവസാനം ആ വഴിയിലൂടെ നീങ്ങാം. അത് താന്ത്രികമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ചാണ് എല്ലാ ശൈവ ക്ഷേത്രങ്ങളും രൂപകൽപ്പന ചെയ്തിരുന്നത്. ഈ പഞ്ചമുഖ രുദ്രനെ വെച്ചുകൊണ്ടാണ് എല്ലാ ക്ഷേത്ര സങ്കല്പങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോ പൂജയ്ക്ക് അർച്ചനയ്ക്ക് ഒക്കെ അവിടെ പ്രസക്തി വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ നമശിവായ സ്തോത്രത്തിലേക്ക്, ശ്രീശങ്കര വിരചിതമായ നമശിവായ സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം.

രണ്ടും ദിഗംബരായയിൽ അവസാനിക്കുന്ന ശ്ലോകങ്ങളാണ്. ദിക്കംബരമായി വരുന്ന ശിവന്റെ സ്വരൂപ വർണ്ണനത്തില് കൈകാലുകളെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ ശ്ലോകവും നാലാമത്തെ ശ്ലോകവും അതുപോലെ തന്നെ ക്രിയാരൂപമായി അവസാനിക്കുന്നവയാണ്. മന്ദാകിനി സലിലചന്ദന ചർച്ചിതായ എന്ന ശ്ലോകവും വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ, രണ്ടിടത്തും അർച്ചിക്കലാണ്. അപ്പോ ശിവന്റെ സ്വരൂപ വർണ്ണനയില് ഒന്ന് വിശ്വമാകുന്ന സ്വരൂപത്തെ ഒന്നിലും അഞ്ചിലും പാദവും കൈയുമെല്ലാം ഉൾപ്പെടുന്ന കർമ്മ മേഖലയെ ക്രിയാമേഖലയെ രണ്ടിലും നാലിലും ഹൃദയത്തെ മൂന്നിലും വർണ്ണിച്ചിരിക്കുന്ന സജീവമായൊരു പ്രപഞ്ചകൽപ്പനയാണ് ശങ്കരൻ ഈ മന്ത്രത്തിൽ കാണുന്നത്. ഭാവന അങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ ഈ മന്ത്രം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ നമശിവായ മന്ത്രത്തിന്റെ സ്വരൂപം നാ യാ രണ്ടില് ഈ ബ്രഹ്മാണ്ടത്തിന്റെ പൂർണമായ ഒരു കൽപ്പന മനസ്സുകൊണ്ട് അതിൽ സങ്കല്പിക്കണം. നൃത്തത്തിന് താണ്ഡവത്തിന് തയ്യാറായി നിൽക്കുന്ന ശിവനെ കാണുന്ന ഒരു രാവണനുണ്ട്, തയ്യാറായി നിൽക്കുന്നത് കാണുന്ന വ്യാസാദിമുനിമാരുണ്ട്. നൃത്താവസാനേ നടരാജരാജു നനാദടക്കം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സനകാദി സിദ്ധാൻ ഏതദ് വിമർശി ശിവസൂത്രജാലം. അതിൽ നിന്നാണ് സമസ്ത സംഗീതവും ആവിർഭവിക്കുന്നത്. അതിൽ നിന്നാണ് വ്യാകരണങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. മാഹേശ്വര സൂത്രങ്ങൾ 14 പാണിനി ക്രോഡീകരിക്കുന്നത് ഈ നൃത്തത്തിൽ നിന്ന് തന്നെയാണ്. ഇത് പാണിനി സ്മരിക്കുന്നു. അതിൽ നിന്നാണ് തങ്ങൾക്ക് വേണ്ടുന്ന സൂത്രജാലങ്ങൾ മുഴുവൻ സനകാദികൾ രൂപപ്പെടുന്നത്. ഇപ്പോ സകല ശാസ്ത്രങ്ങളും ഭാരതീയമായത് ഈ നൃത്തത്തിന്റെയും ശബ്ദത്തിന്റെയും ആവിഷ്കാരമാണ്. ഭാരതീയ സംസ്കൃതിയിൽ എന്തെല്ലാം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ ശിവതാണ്ഡവത്തിന്റെ അംഗങ്ങൾ മാത്രമാണ്. ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അതില് ഇരുന്നു കൊണ്ട് മെല്ലെ ഈ സ്തോത്രത്തിലേക്ക് പോയാൽ സ്തോത്രത്തിന്റെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും, ഒന്നാമത്തെ ശ്ലോകം പഠിച്ചു കഴിയുമ്പോൾ രണ്ട് അഞ്ചാമത്തെ ശ്ലോകം നമ്മൾ തീരും. രണ്ടാമത്തെയും നാലാമത്തെയും ശ്ലോകങ്ങളിലും ഇത് കാണാം, ഈ ക്രിയാപദ്ധതികളെല്ലാം കാണാം. മൂന്നാമത്തെ ശ്ലോകം ഈ മന്ത്രത്തിന്റെ ഹൃദയമാണ്. ശിശബ്ദം നമ ഇടത്തുഭാഗത്തും വായ വലത്തുഭാഗത്തും ശി നടുക്കുമായി വരുന്ന മന്ത്രത്തിന്റെ ഹൃദയം, മന്ത്രഹൃദയം ശിശബ്ദത്തിൽ അങ്കിതമാണ്. അവിടെ നമ്മൾ ശിവനെ വേണ്ടതുപോലെ പരിചയപ്പെട്ടാൽ, ഹൃദയപൂർവം പരിചയപ്പെട്ടാൽ മന്ത്രബലമായി പറയുന്ന ശിവലോകമവാപ്നോതി ശിവേന സഹ മോദത എന്ന അവസ്ഥയിൽ, മോദതേ എന്ന അവസ്ഥയിൽ നമുക്ക് എത്തുകയും ചെയ്യാം. അപ്പോ ഇനി മന്ത്രസ്വരൂപം നമുക്ക് നോക്കാം. ഒന്നാമത്തതില് നാഗേന്ദ്രനാണ് ഹാരം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മ അംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ 6-7 പദങ്ങൾ നഗാരത്തിന് അനുഗുണമായി. അപ്പൊ നാഗേന്ദ്രനാണ് ഹാരം. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്റെ ആധ്യാത്മിക വസ്തുവിടെ മാത്രം കടന്നുപോയാൽ തന്നെ ഗംഭീരമാണ്. സർപ്പാണാമസ്മി വാസുകി അനന്തശ്ചാസ്മി നാഗാനാം എന്ന് ഗീതയിൽ പറയും. നാഗവും സർപ്പവും അപ്പോ രണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ അങ്ങനെ പറയേണ്ടതില്ല. അപ്പൊ സർപ്പങ്ങൾ ഭൂമിയിൽ മുകളിൽ കാണുന്നവയാണ്, നാഗങ്ങൾ ഭൂമിക്ക് അടിയിൽ കാണുന്നവയാണ്. നാഗങ്ങൾക്ക് അധികം പ്രാധാന്യം കൂടുമെന്നാണ് പ്രാചീന സങ്കല്പം. ഇതില് ഭഗവാൻ ഹാരമായി അണിഞ്ഞിരിക്കുന്നത് സർപ്പമല്ല എന്ന് ഈ സ്തോത്രം കൊണ്ട് സ്പഷ്ടമാണ്, വാസുകിയല്ല. പക്ഷേ പുരാണ പ്രസിദ്ധിയിൽ പലരും ഉപയോഗിച്ചിട്ടുള്ളത് വാസുകി ശബ്ദമാണ്. ആചാര്യ ഭഗവാൻ ശങ്കരന് ഭൂഷണമായി കാണുന്നത് നാഗേന്ദ്രനെയാണ്, നാഗേന്ദ്രൻ അനന്തനാണ്. ഗീതയനുസരിച്ചും മറ്റു പുരാണങ്ങളനുസരിച്ചും അനന്തനാണ്. അനന്തൻ തന്നെയാണ് ശിവന്റെ കഴുത്തിലെ ആഭരണം, അനന്തൻ തന്നെയാണ് വിഷ്ണുവിന് കൽപ്പവും. അനന്തനാകുന്ന മെത്തയിൽ കിടക്കുന്നവനും അനന്തനെ ആഭരണമാക്കിയവനും ഭേദമുണ്ടാവാൻ വഴിയില്ല എന്തായാലും. പക്ഷെ ആ നാഗം എന്തായിരിക്കും എന്ന് കണ്ടെത്തുന്ന

0: നമുക്ക് പ്രാധാന്യമുള്ളത്. നാഗശബ്ദത്തിന് കലാകാരന്റെ ഭാവനയിൽ അനന്തൻ എന്നൊക്കെ പറയുന്നത് രസകരമാണ്. പക്ഷേ ഒരു ആധ്യാത്മിക പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പിനെ കഴുത്തേലിട്ടുകൊണ്ട് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാർക്ക് പറ്റിയില്ലെങ്കിലും വേലായുധനെ പോലുള്ളവർക്കെങ്കിലും പറ്റും. അപ്പൊ അതുകൊണ്ട് നാഗം കഴുത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത്ര വലിയ കാര്യമാവില്ല. എന്താണ് ആ നാഗം? നാ ആ ഗ, നാ അധികം ആ അധികം ഗ, ഇങ്ങനെയാണ് ശബ്ദാർത്ഥ നിഘണ്ടുവിലെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഗ എന്ന അക്ഷരത്തിന് ഗമനം എന്നാണ് താത്വർത്ഥ നിർദ്ദേശം. സംസ്കൃതം പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ന ഗച്ഛതീതി അഗ, ഗ ഗമനമാണെങ്കിൽ അകം ഗമിക്കാത്തതെന്നാണ്. അകം സ്ഥിരം, വൃക്ഷം, പർവ്വതം എന്നൊക്കെ അർത്ഥം. അപ്പോ ഗതി അഗതി രണ്ടും ഏതിലുണ്ടോ അത് നാഗം. ഗതിയും അഗതിയും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് വക്രഗതിയുള്ളത് നാഗം എന്നർത്ഥം വരും. വക്രഗതി ഉള്ളത് നാഗം. വക്രഗതി സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദത്തിനുള്ളതാണ്. നിർഗുണ സഗുണശ്ചേതി ശിവോജ്ഞേയ സനാതനം നിർഗുണ പ്രകൃതേരന്യ സഗുണ സമത സ്മൃത എന്ന് ശാസ്ത്രങ്ങൾ പറയും. സ്പന്ദാത്മകമായ ശിവശക്തിയെയാണ് നാഗമെന്ന ശബ്ദം കൊണ്ട് വർണ്ണിക്കുന്നത്. സ്പന്ദാത്മകമായ ശിവശക്തി ഏതാണ്? അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തെയാകെ തന്റെ ശരീരവും വസ്ത്രവുമൊക്കെയാക്കി കൈയും കാലുമൊക്കെ എടുത്ത് ആ ഡമരുവുമൊക്കെ മുഴക്കി നൃത്തത്തിനായി നിലകൊള്ളുന്ന ശിവനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനവും ശിവനൃത്തത്തിന്റെ ഭാഗമാണ്. ആ ഓരോ സ്പന്ദനത്തിനിടയിലും ഒരു നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയാണ്, ആ ചലനമാണ് ഭാവനയെ കാണാമെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകണ്ടു. ഭാവനയെ കാണാമെങ്കിലേ നമ്മളിനി ക്ലാസ് മുന്നോട്ട് പോകണ്ടു. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ പൊതുവെ എടുക്കാൻ ഇഷ്ടമില്ല. കാരണം ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും. പിന്നെ ഉത്തരവാദിത്വം എനിക്കാവരുത്. പറഞ്ഞ മനസ്സിലായതെന്നറിയില്ല. ഈ പ്രപഞ്ചമാകെ ഒരു വ്യക്തിയായി കാണുക. ഈ പ്രപഞ്ചം മുഴുവൻ ചേർന്നൊരാൾ. അവിടെ പിന്നെ ഞാനും നിങ്ങളും വീടും കൂടും വ്യാവുന്നുമില്ലാതെ ഈ സമഷ്ടി സ്വരൂപമാകെ ഒറ്റ വ്യക്തിയായി ബ്രഹ്മാണ്ടമാകെ നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കാലുകളോടുകൂടിയ ആയിരക്കണക്കിന് കണ്ണുകളോടുകൂടിയ അത് എത്ര ജീവന്മാർ ഭൂമിയിലുണ്ടോ അത്രയും കണ്ണുകളോടുകൂടിയ ചരാചരങ്ങളായി എത്രത്തോളം വസ്തുജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അവയെല്ലാം കൂടി സമ്യക്കായി രൂപാന്തരപ്പെട്ട ശരീരിയായ ദിക്കുകൾ അപ്പോൾ അമ്പരങ്ങളായ വേറെ അമ്പരത്തിന് പ്രസക്തിയില്ല. ഇത് മുഴുവൻ ചേർന്ന ഒരു ശരീരിക്ക് വസ്ത്രം വേറെ ഉടുക്കാനാവില്ല. പ്രതിക്ക് തന്നെ അമ്പരമായ ഒറ്റ കാണാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയും. ഒരു പ്രാവശ്യം അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീ അവൻ അവൾ അത് ആ ഒന്നുമില്ല. എല്ലാ കാലുകളും ആ ഒന്നിന്റെ കാലുകളാണ്. എല്ലാ കൈകളും ആ ഒന്നിന്റെ കൈകളാണ്. എല്ലാ കണ്ണുകളും ആ ഒന്നിന്റെ കണ്ണുകളാണ്. എല്ലാ ശരീരവും ആ ഒന്നിന്റെ ശരീരം തന്നെയാണ്. വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒറ്റ ഒരാളായി സമഷ്ടി പുരുഷനായി കാണുന്ന ആ സദാശിവന്റെ കാലുകൾ ഒന്നിച്ച് ഒരേ താളത്തിൽ ചലിക്കുക, ഒരു സ്പന്ദനം ഉണ്ടാവുക. അതിനർത്ഥം നിശ്ചലമായിരിക്കുമ്പോഴും ചലിക്കുക. മറ്റേ ചലനല്ല, എന്റെ കാലം മുമ്പോട്ട് പോകും മറ്റവന്റെ കാലം പുറകോട്ടാവുന്ന ആ ചലനല്ല. അവന്റെ കാലിനുള്ളിലും എന്റെ കാലിനുള്ളിലും വക്രഗതിയിൽ ചലിക്കുന്ന ഒരു ചലനമുണ്ട്. ആ ചലനം കൊണ്ടാണ് അവനിലും എന്നിലും ആ ശിവൻ നിലകൊള്ളുന്നത്. ചലിക്കാത്ത ശിവജ്ഞാനം പ്രാണനായി ഇന്ദ്രിയങ്ങളായി വസ്തുബോധമായി സമസ്തരിലും ഒരുപോലെ ചലിക്കുന്നത് കൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നത്. പറയുമ്പോഴേ ഇങ്ങനെ കാണാൻ പറ്റും. ആ ചലനം നിലച്ചാൽ ശിവം തീർന്നു, അത് പ്രളയത്തിലേ ഉണ്ടാവും. ഞാനൊന്നും ഇതിനകത്ത് ഈ പഠനത്തിൽ ഞാനുമില്ല നീയുമില്ല ഒന്നുമില്ല. വെറുതെ മുമ്പ് പഠിച്ച വേദാന്തം ഒന്നും തലയെ കയറ്റി പിടിപ്പിക്കരുത്, ആകെ അപകടമാണ്. ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോൾ ഒന്നും അറിയില്ല എന്ന് വെച്ചോണ്ടിരിക്കുക. കൊല്ലം അറിയാമെങ്കിൽ കുഴപ്പമാണ്, അതാണ് ഈ ഉപാസന കണ്ടത്തിന്റെ കുഴപ്പം. അതിലെ ചലനമുള്ളൂ. മാഷ്ടെ നാവിപ്പൊ ചലിച്ചിട്ടില്ല ഈ ചോദ്യം ചോദിച്ചു. മാഷ്ടെ കണ്ണിന്റെയും അസദാ ചലിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. മാഷ്ടെ ഉള്ളിലൂടെ രക്തം സംക്രമണം ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പ്രാണൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപാനൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. വ്യാനൻ സഞ്ചരിക്കുന്നോണ്ടല്ലേ രക്തം ഓടുന്നത്. ഇങ്ങനെ ചലനമില്ലാതെ ചമ്പ്രം അടിഞ്ഞിരിക്കുന്ന മാഷ്ടെ ഉള്ളില് പതിനായിരക്കണക്കിന് ചലനങ്ങൾ നടക്കുക. സമാനവും സമവുമായ ചലനം അപ്പുറത്തിരിക്കുന്ന ആളിൽ നടക്കുക. ഈ ചലനത്തിനൊരു താളമുണ്ട്. ഈ പ്രപഞ്ചവിധാനീയതയുടെ സമഷ്ടി ചലനങ്ങൾക്കാകെ ഒരു താളക്രമമുണ്ട്. അത് ഓരോന്നും മറ്റൊന്നിന് പൂരകമായി മറ്റതിന്റെ നാദത്തിന് ചേർന്ന് നാദ സംയോഗങ്ങൾ ഉണ്ടാക്കി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൃദയ സ്പന്ദനവും സ്പന്ദിക്കുന്നതിൽ നിന്ന് സമീപത്തിരിക്കുന്നതിനെ അതിനനുഗുണമായി സ്പന്ദിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള സ്പന്ദനങ്ങളുടെ ഒരു പൂർണതയാണ് ഈ വിശ്വം. മാഷിന്റെ കൈയൊന്ന് ചലിച്ചാൽ, കണ്ണൊന്ന് ചലിച്ചാൽ, ഹൃദയത്തിൽ ഒരു ചെറിയ ചലനമുണ്ടായാൽ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞും അടുത്തിരിക്കുന്നയാളും മറ്റൊരാളും അതിനനുഗുണമായ മറ്റൊരു ചലനത്തിന് വിധേയമാകുമാറ് ഒന്നിനൊന്ന് പൂരകമായ ചലനങ്ങളുടെ ചേർച്ചയാണ് ചലനമില്ല എന്ന് വിചാരിക്കുമ്പോഴും ആ ചലനമാണ് വക്രഗതിയിലുള്ള ചലനം. അല്ല ഓടുക ചാടുക എന്നുള്ളതൊന്നുമല്ല.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം, അധ്യാസഭാഷ്യം, പൂർവോക്ഷം. യുഷ്മദസ്മത് പ്രത്യേകോചരയോഹോ വിഷയവിഷയിനോഹോ സമപ്രകാശവദ്വിരുദ്ധസ്വഭാവയോഹോ ഇതരേതരഭാവ അനുപത്തോ സിദ്ധായാം തദ്ധർമാണാം അപി സുതരാം ഇതരേതരഭാവ അനുപത്തിഹി. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് യുഷ്മത് പ്രത്യേകോചരം ആയിരിക്കുന്ന വിഷയങ്ങൾ, അത് പ്രധാനമായിട്ടുള്ള ശരീര ഇന്ദ്രിയ മനസ്സുകൾ. അസ്മത് പ്രത്യേകോചരമായിരിക്കുന്ന ആത്മാവ്, ആത്മാവ് വിഷയി ശരീരാദികൾ വിഷയങ്ങൾ, ഇത് ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളവയാണ്. ഇവ തമ്മിലുള്ള താദാത്മ്യം ശരിയാകുകയില്ല, അയുക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ധർമ്മങ്ങൾ തമ്മിലും താദാത്മ്യം അധ്യാസം സംഭവിക്കുകയില്ല. ഇതാണ് പൂർവോക്ഷം. ഇത്യതഹ അടുത്തു പറയുന്നു, ഇത്യസ്മാത് കാരണ അതുകൊണ്ട് എന്നതിനാൽ, ധർമ്മി അധ്യാസവും ധർമ്മ അധ്യാസവും. ധർമ്മി അധ്യാസം എന്ന് പറയുമ്പോൾ ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസവും, ധർമ്മ അധ്യാസം എന്ന് പറയുമ്പോൾ ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും തമ്മിലുള്ള അധ്യാസവും അയുക്തമായിരിക്കെ, അസ്മത് പ്രത്യഗോചര വിഷയണി ചിതാത്മകെ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാഞ്ച അധ്യാസ തദ്വിപര്യേണ വിഷയിണഃ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ മിഥ്യ ഇതി ഭവിതം യുക്തം. നേരത്തെ പറഞ്ഞ കാര്യത്തെ തന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്യത അതുകൊണ്ട് അസ്മത് പ്രത്യഗോചരേ വിഷയിണി. അസ്മത് പ്രത്യഗോചരം നേരത്തെ പറഞ്ഞാണ് ഞാൻ എന്നുള്ള അനുഭവം, ആ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയി ആത്മാവിൽ. അതെന്താണ് ചിതാത്മകേ? ചിതാത്മകം ചിത് സ്വരൂപം, ജ്ഞാനസ്വരൂപം. ചിത്ത്, ജ്ഞാനം, ചൈതന്യം, ബോധം എല്ലാം പര്യായ പദങ്ങളാണ്. ചിതാത്മകേ ചിത് സ്വരൂപമായിരിക്കുന്ന ആ വിഷയിൽ ആത്മാവിൽ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ. യുഷ്മത് പ്രത്യഗോചരം, ഇത് എന്നറിയുന്ന വിഷയങ്ങൾ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്. തദ്ധർമാണാം ച തയോഹോ ധർമാണാം വിഷയ വിഷയിണോഹോ ധർമാണാം. വിഷയ വിഷയികളുടെ ധർമ്മങ്ങളും ആത്മാ അനാത്മാക്കളുടെ ധർമ്മങ്ങളും. ദയും അധ്യാസ, അധ്യാസം. അതോടൊപ്പം തന്നെ തദ്വിവരേണ, മറിച്ച്, നേരെ മറിച്ച്. എങ്ങനെയാണോ വിഷയ, നേരത്തെ പറഞ്ഞു വിഷയസ്യ തദ്ധർമാണ, വിഷയത്തിന്റെയും വിഷയധർമ്മങ്ങളുടെയും, അതുപോലെ വിഷയുടെയും വിഷയധർമ്മങ്ങളുടെയും, അത് പ്രത്യേകം പറയുകയാണ്. തദ്ധർമാണം എന്ന് പറഞ്ഞാൽ വിഷയസ്യ തദ്ധർമാണ. തദ്വിവരേണ, മറിച്ച് വിഷയിണ തദ്ധർമാണ. അപ്പൊ നേരത്തെ തദ്ധർമാണം എന്ന് പറഞ്ഞാൽ വിഷയധർമാണ. തദ് വിപരീയേണ എന്നുവെച്ചാൽ വിഷയവിപരീയേണ, തദ്ശബ്ദം കൊണ്ട് വിഷയത്തെ എടുക്കുന്നു. വിഷയവിപരീയേണ, ആ വിഷയത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, വിഷയവും വിഷയത്തിന്റെ ധർമ്മങ്ങളും വിഷയിൽ അധ്യസിക്കുന്നു, അതിന് മറിച്ച്, അതിന് വിപരീതമായി വിഷയിണ തദ്ധർമാണാം ച, വിഷയുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും. വിഷയേ അധ്യാസം, വിഷയത്തിലുള്ള അധ്യാസം. മിഥ്യ ഇതി ഭവിതം യുക്തം, മിഥ്യയാണ് ഇല്ലാത്തതാണ്. മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന് പ്രസിദ്ധമായിട്ട് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് അനിർവചനീയം, മിഥ്യ എന്ന് പറഞ്ഞാൽ അനിർവചനീയം. ആ അർത്ഥമല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം മിഥ്യ എന്ന് പറഞ്ഞാൽ ന എന്ന് സംസ്കൃതത്തിൽ പറയുന്ന അതിന്റെ അർത്ഥമുണ്ട്. ന എന്ന് വെച്ചാൽ ഇല്ല, അല്ല എന്നുള്ള അർത്ഥമുണ്ട്. അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ അധ്യാസം അനിർവചനീയം എന്നുള്ള അർത്ഥം. അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ അധ്യാസം ഇല്ല, തെറ്റിദ്ധരിക്കരുത്. സാധാരണ നമ്മൾ മലയാളത്തിൽ മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അതയാൾ പറഞ്ഞത് മിഥ്യയാണ്, വെറും മിഥ്യയാണെന്ന് പറഞ്ഞാൽ വെറും നുണയാണ്, കള്ളമാണ്, ഇല്ലാത്തതാണ് എന്നുള്ള അർത്ഥമാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ മിഥ്യാശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അദ്വൈതത്തിൽ സാധാരണ മിഥ്യാശബ്ദം, അതായത് അദ്വൈതത്തിന്റെ സാങ്കേതികമായ അർത്ഥത്തിലുള്ള മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം അനിർവചനീയം എന്നാണ്. അനിർവചനീയം എന്ന് പറഞ്ഞാൽ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് എന്നാണ് അനിർവചനീയം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. അനിർവചനീയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് വർണ്ണിക്കാൻ കഴിയാത്തത്, പറയാൻ പറ്റാത്തതെന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ അദ്വൈതത്തിൽ അനിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥമല്ല, പറയാൻ പറ്റാത്തതെന്നുള്ള അർത്ഥമല്ല. മിഥ്യ അനിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് എന്നാണ് അനുവചനീയ ശബ്ദത്തിന്റെ അർത്ഥം. അപ്പൊ മിഥ്യ ഇതി ഭവിതം യുക്തം, മിഥ്യ എന്ന് മിഥ്യയാണ് എന്നാണ്, മിഥ്യ എന്ന് ഭവിക്കുന്നതാണ് യുക്തം എന്ന് പറഞ്ഞാൽ മിഥ്യയാണ്. അപ്പൊ അധ്യാസം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ അധ്യാസം ഇല്ലാത്തതാണെന്നാണ്. അധ്യാസം അനുവചനീയമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിദ്ധാന്തപക്ഷമാണ്. അപ്പൊ ഇവിടെ സിദ്ധാന്തമല്ല പറയുന്നത്, പൂർവപക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം മിഥ്യയാണെന്ന് പറഞ്ഞാൽ അധ്യാസം ഒന്നില്ല, അങ്ങനെ ഒന്നും നടക്കത്തില്ല, സാധ്യമല്ല എന്നാണ്. സാധാരണ മിഥ്യ എന്ന് പറയുന്ന ശബ്ദം, അതായത് വേദാന്തത്തിന്റെ ഒരു പരിഭാഷ, പരിഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാങ്കേതിക ശബ്ദം. ഓരോ ശാസ്ത്രത്തിനും അതാത് ശാസ്ത്രത്തിൻ്റെതായ പാരിഭാഷിക ശബ്ദങ്ങളുണ്ട്, അതായത് സാങ്കേതിക ശബ്ദങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഗുണം, ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാങ്കേശാസ്ത്രത്തിൽ ഗുണം എന്ന് പറയുന്നു. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സത്വം, രജസ് തമസ്. അതേസമയം ന്യായ വൈശേഷികന്മാരെ സംബന്ധിച്ചിടത്തോളം ഗുണമെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം, ഒരേ വാക്കിനും ഭിന്ന ഭിന്ന അർത്ഥങ്ങളാണ്, അങ്ങനെ അവരർത്ഥം പറയുന്നു. വ്യാകരണ ശാസ്ത്രത്തിൽ ആണെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് അതേം ഗുണഹ, ആ, ഏ, ഓ, ഇതിനെല്ലാം ഗുണം എന്ന് പറയുന്നു. അവിടെ അക്ഷരങ്ങളെയാണ്, സ്വരാക്ഷരങ്ങളെ ഗുണമെന്ന് പറയുന്നു, അതേം ഗുണഹ എന്ന് പറയുന്നു. മീമാംസയിൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യും പാലും ഇതിനൊക്കെ അവിടെ ഗുണങ്ങളെന്ന് പറയും, ദ്രവ്യങ്ങൾ. മീമാംസാ ശാസ്ത്രത്തിൽ അതിനൊക്കെ ഗുണങ്ങളെന്ന് പറയും. ഇങ്ങനെ ഓരോ ശാസ്ത്രങ്ങളിലും ഒരു ശബ്ദത്തിന് തന്നെ ഭിന്നാർത്ഥങ്ങളാണ്. അപ്പം മിഥ്യ എന്ന് പറയുമ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിന് വേദാന്തത്തിൻ്റെ പാരിഭാഷിക ശബ്ദമെന്ന് പറയും. അതുപോലെ ഈ ഗുണമെന്ന് പറയുന്ന ശബ്ദം ഓരോ ശാസ്ത്രങ്ങളിലും ഉപയോഗിക്കുമ്പോൾ അതാത് ശാസ്ത്രങ്ങളുടെ പരിഭാഷ അതിനുണ്ട്. പരിഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ വ്യാഖ്യാനം, ഓരോ സാങ്കേതിക ശബ്ദത്തിനും അതാത് ശാസ്ത്രകാരന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം. അതുപോലെ മിഥ്യാശബ്ദത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അതിൻ്റെ പരിഭാഷ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് മിഥ്യ ഇങ്ങനെ പ്രത്യേക ഒരു പരിഭാഷയുള്ളതുകൊണ്ട് വേദാന്തത്തിലെ പാരിഭാഷിക ശബ്ദം എന്നതിനെ പറയും. ഇതുപോലെ എല്ലാ ശബ്ദങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഈ ഓരോ ശാസ്ത്രത്തിന്റെയും ഈ പാരിഭാഷിക ശബ്ദങ്ങളെ നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ മറ്റ് ശാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റായ ആശയബോധം ഉണ്ടാവും. അപ്പൊ ഗുണം എന്ന് പറയുന്ന സാധാരണ സാഹിത്യ ഭാഷയിൽ ഗുണത്തിന് കയറെന്നർത്ഥമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. സദ്ഗുണങ്ങൾ അതിന് ഗുണമെന്നർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ വെവ്വേറെ ഉദ്ദേശത്തിൽ മാത്രമേ ഈ ശബ്ദങ്ങൾ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ പ്രയോഗിക്കാവൂ. അതുകൊണ്ടിവിടെ അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ ന എന്നുള്ള അർത്ഥത്തിലാണ്, അധ്യാസം ഇല്ല എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ അധ്യാസത്തിന് പൂർവപക്ഷമാണ് പറയുന്നത്. പൂർവപക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് അനാത്മാവ് എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ വേറെ വേറെയാണ്. ഞാൻ എന്നുള്ള അറിവിന് ആത്മാവ് വിഷയമാണ്. അതുപോലെ നീ അല്ലെങ്കിൽ ഇത് എന്നുള്ള അറിവിന് ശരീരാദികൾ വിഷയമാണ്. ഇവിടെ അസ്മത് യുഷ്മത് എന്ന് പ്രയോഗിച്ച് ഇത് എന്നുള്ളതിന് യുഷ്മ ശബ്ദം പ്രയോഗിക്കാറില്ല, ഇത് എന്നുള്ളതിന് ഇതം ശബ്ദമാണ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അസ്മത് ഇതം പ്രത്യയ ഗോചരയോഹ എന്ന് വേണം തുടങ്ങേണ്ടത്. പക്ഷെ അവിടെ ഇതം എന്ന് പ്രയോഗിക്കുന്നതിന് പകരം യുഷ്മത് എന്ന് പ്രയോഗിച്ചത്. ഇവിടെ പ്രധാനമായിട്ടും അധ്യാസം മനസ്സിലാക്കേണ്ടത് നമ്മിൽ തന്നെയാണ്. അതായത് ആരാണോ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ആ വ്യക്തിയിൽ ഞാൻ എന്നുള്ള ബോധം സ്പഷ്ടമാണ്. പക്ഷെ ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതിനാരും നീ എന്ന് പറയാറില്ല, ഇതെന്നേ പറയാറുള്ളൂ. അപ്പൊ ഞാൻ ഇത് എന്ന് പറയുന്ന രണ്ട് പദാർത്ഥങ്ങളെയും വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ യുഷ്മത് അസ്മത് എന്ന് തുടങ്ങിയത്. യുഷ്മത് അസ്മത് ആ വ്യക്തതയ്ക്ക് വേണ്ടി. ഇത് രണ്ടും അത്യന്തം ഭിന്നമായ കാര്യങ്ങളാണ്. കാരണം സംസ്കൃതത്തിൽ സാധാരണ അയം അഹം അസ്മി എന്ന് പ്രയോഗിക്കാറുണ്ട്, ഈ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്നുള്ളതിനോടുകൂടി ഇതം ശബ്ദം ചേർത്ത് പ്രയോഗിക്കും. അങ്ങനെയാണ് അയം അഹം അസ്മി എന്നാണ്, ഞാനുണ്ട് ഈ ഞാൻ എന്ന് പറയും. അപ്പൊ ഞാൻ എന്നുള്ളതിനോടുകൂടി ചേർത്ത് ഇതം ശബ്ദം അഭേദമായി പ്രയോഗിക്കും. ഇതം അഹം, അതിനാണ് അയം അഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അഭേദമായി പ്രയോഗിക്കുന്നതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്പഷ്ടമല്ല. സംസ്കൃതത്തിൽ മലയാളത്തിലും പറയാറുണ്ട് ഈ ഞാൻ. അപ്പൊ ഇത് എന്നും ഞാൻ എന്നും പറയുന്ന ശബ്ദങ്ങൾ അഭേദമായി പ്രയോഗിച്ചു. അപ്പൊ രണ്ടും വ്യത്യസ്ത ഭിന്ന അർത്ഥങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം അത്യന്തം വിരുദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യുഷ്മത് എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു. ആ ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയിയും വിഷയവും തമ്മിലുള്ള ഭേദം വ്യത്യാസം സ്പഷ്ടമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യുഷ്മത് അസ്മത് എന്ന് പ്രയോഗിച്ചത്. അത് സംസ്കൃത ഭാഷയിലെ ഒരു പ്രത്യേകത അനുസരിച്ച് അങ്ങനെ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന അതിനുദാഹരണമായിട്ട് പറഞ്ഞു ഇരുട്ടും വെളിച്ചവും പോലെ. ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഉദാഹരണം പറയുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം, ആ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും സ്വരൂപത്തിൽ താതാത്മ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇരുട്ടും വെളിച്ചവും കൂടിക്കലില്ലെന്നല്ല, ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും സ്വരൂപത്തിൽ ആർക്കും ഭ്രമം ഉണ്ടാകത്തില്ല. എങ്ങനെ? നല്ല പ്രകാശം കണ്ടിട്ട് ഇത് ഇരുട്ടാണെന്നോ അല്ലെങ്കിൽ നല്ല ഇരുട്ടിനെ കണ്ടിട്ട് ഇത് പ്രകാശമാണെന്നോ ഉള്ള ഒരു ഭ്രമം ആർക്കും ഉണ്ടാകത്തില്ല. വെളിച്ചം കണ്ടാൽ ആരായാലും അത് വെളിച്ചം എന്ന് തന്നെ അറിയും. ഇരുട്ട് കണ്ടുകഴിഞ്ഞാൽ അത് ഇരുട്ടെന്ന് തന്നെ അറിയും. അപ്പൊ അതിന്റെ സ്വരൂപത്തിൽ പരസ്പരം ഭ്രമം ഉണ്ടാകത്തില്ല, ഒന്നിനെ മറ്റൊന്നും ധരിക്കത്തില്ല. അങ്ങനെ അത്യന്തം വിരുദ്ധമായിരിക്കുന്ന ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ യാതൊരു തരത്തിലുള്ള താതാത്മ്യവും ഉണ്ടാകത്തില്ല എന്നാണ് പൂർവപക്ഷം. അതിന് സമാധാനമാണ് അടുത്ത് പറയുന്നത്. ഇത്യതഹ, അതുകൊണ്ട് അസ്മത് പ്രത്യേകോചരേ, ഞാൻ എന്ന അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയിണി ചിതാത്മകേ, വിഷയായിരിക്കുന്ന ചിതാത്മാവിൽ യുഷ്മത് പ്രത്യേകോചരസ്യ, യുഷ്മത് എന്ന ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയസ്യ വിഷയത്തിന്റെയും തദ്ധർമാണ വിഷയധർമ്മങ്ങളുടെയും അധ്യാസ അധ്യാസം അതുപോലെ തന്നെ തദ്വിപര്യേണ അതിനു വിരുദ്ധമായി വിഷയത്തിൽ എങ്ങനെയാണോ അധ്യാസം സംഭവിക്കുന്നത് അതുപോലെ വിഷയത്തിന്റെ അധ്യാസം എങ്ങനെയാണോ സംഭവിക്കുന്നത് അതിന് വിരുദ്ധമായി വിഷയിണ തദ്ധർമാണാംച വിഷയുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും വിഷയേ അധ്യാസോ വിഷയത്തിലുള്ള അധ്യാസം നിത്യ ഇതി ഭവിതം യുക്തം ഇല്ല എന്ന് കരുതുന്നതാണ് ശരി. ഇത്രയും പൂർവപക്ഷം. അടുത്തതിന് സമാധാനം പറയുന്നു തഥാപി അന്യോന്യസ്മിൻ തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംശ്ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോ ധർമ്മധർമ്മിണോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാനൃതേ മിഥിനീകൃത്യ അഹം ഇദം മമ ഇദം ഇതി നൈസർഗിക അയം ലോകവ്യവഹാരഃ തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോ ധർമ്മധർമ്മിണോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാനൃതേ മിഥിനീകൃത്യ അഹമിദം മമേദമിതി നൈസർഗികോയം ലോകം വ്യവഹാരഃ. ഇതാണ് സിദ്ധാന്തം. എന്താണ് അധ്യാസം എന്നുള്ളത് ഇവിടെ വിശദീകരിക്കുകയാണ്. എങ്ങനെ അധ്യാസം സംഭവിക്കുന്നു, അധ്യാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അധ്യാസത്തിന് എന്ത് കാരണമാണ്, അതായത് അധ്യാസത്തിന്റെ സ്വരൂപം, അധ്യാസത്തിന്റെ നിമിത്തം, അധ്യാസത്തിന്റെ ഫലം, ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അധ്യാസത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അധ്യാസം, അതിന്റെ ലക്ഷണമല്ല നീ വിശദീകരിച്ച് പറയും, എന്നാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ് അധ്യാസം, അത് അധ്യാസത്തിന്റെ സ്വരൂപം. അതിന്റെ നിമിത്തം എന്താണ്, അധ്യാസത്തിന്റെ നിമിത്തം കാരണം അത്. അടുത്തത് അധ്യാസത്തിന്റെ ഫലം, എന്താണ് അധ്യാസത്തിന്റെ ഫലം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അത് തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, അതൊരു വാക്യരൂപത്തിലെഴുതിയാലും ശ്ലോക രൂപത്തിലെഴുതിയാലും ഗദ്യരൂപത്തിലായാലും പദ്യരൂപത്തിലായാലും അതിന്റെ പദങ്ങൾ ആദ്യം ക്രമത്തിൽ കൊണ്ടുവരണം, എന്നാലേ ശരിയായിട്ടുള്ള അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. വേഡ് ഓർഡർ അത് ആദ്യം കണ്ടുപിടിക്കണം. ഇതിന്റെയും ആദ്യം അതിന്റെ അന്വയം അതാദ്യം മനസ്സിലാക്കണം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്, തഥാപി. ഇവിടെ തഥാപി എന്ന് തുടങ്ങി, സാധാരണ യദ്യപി തഥാപി എന്നാണ് വരുന്നത്, അങ്ങനെയാണെങ്കിലും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ യദ്യപി എന്ന് പറയുന്ന ഒരു പദമില്ല, അത് വാസ്തവത്തിൽ ആദ്യം വരേണ്ടതാണ്. അങ്ങനെ യദ്യപി യുഷ്മദസ്മത് പ്രത്യഗോചരയോഹു എന്ന് വരേണ്ടതാണ്, പക്ഷെ അത് ചേർത്തിട്ടില്ല, അതങ്ങനെ ചേർക്കണമെന്നില്ല. യത്ത് തത്ത് ഇതുപോലെ വരുന്ന ശബ്ദങ്ങൾ രണ്ടും ചേർക്കണമെന്നില്ല, ചേർത്തില്ലെങ്കിലും ഈ സംസ്കൃത ഭാഷയിൽ അറിവുള്ളവരത് മനസ്സിലാക്കിക്കോളും. ഇവിടെ ഒരു യദ്യപിയുണ്ട്. യദ്യപി യുഷ്മദസ്മത് ഗോചരയോഹോ എന്ന് പൂർവപക്ഷം തുടങ്ങിയിട്ട് തഥാപി എന്നിങ്ങനെ സമാധാനം പറയുന്നതാണ്. ഭാഷകാരൻ ആദ്യം യദ്യപി എന്ന് ചേർത്തില്ല, കാരണം യദ്യപി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ യുഷ്മദ് അസ്മത് പ്രത്യഗോചരയോഹോ എന്ന് തുടങ്ങാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞു യുഷ്മദ് അസ്മത് പ്രത്യഗോചരയോഹോ എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മ ചൈതന്യത്തെ സ്മരിക്കുകയാണ്. ആ പരമാത്മ ചൈതന്യത്തെ സ്മരിക്കുക എന്ന് പറയുന്നത് മംഗളമാണ്. ആ മംഗളകരമായ ഒരു ശബ്ദം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭാഷാ സാധുതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ശബ്ദം ഉപയോഗിക്കണ്ട എന്ന് ഭാഷകാരൻ കരുതി എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതുകൊണ്ട് യദ്യപി എന്ന് പറയാതെ അത് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ട് യുഷ്മദസ്മത് പ്രത്യഗോചരയോഹോ എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് മംഗളാചരണവും നടന്നു, ഈശ്വരസ്മരണ അവിടെ നടന്നു. തഥാപി എന്ന് പിന്നീട് പറയുന്നത് കൊണ്ടും മനസ്സിലാക്കാം. അപ്പൊ യദ്യപി തഥാപി അങ്ങനെയാണെങ്കിലും എന്ന് വരും. എന്താണ് സത്യാനൃതേ മിഥിനീകൃത്യ, അവിടെ പറയണം സത്യാനൃതേ മിഥിനീകൃത്യ. ഇതരേതര അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന, അതാണ് എന്റെ അന്യം. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത അഹമിദം മമേദമിതി നൈസർഗികോയം ലോകം വ്യവഹാര, അതാണ് അതിന്റെ അന്വയം. ഗദ്യം എഴുതിയാലും അന്വയക്രമത്തിലായിരിക്കില്ല എഴുതുന്നു. നമ്മളതിന്റെ അന്യം കണ്ടുപിടിക്കണം, അക്രമം കണ്ടുപിടിക്കണം. എന്നാലേ അക്രമത്തിനുള്ള കാര്യകാരണ സഹിതമായിട്ടുള്ള അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും നോക്കിക്കൊള്ളും, സത്യാനർദേ മിഥുനീ കൃത്യ ആണ് തുടക്കം. അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന. പുസ്തകമുള്ളവർ അതിൽ നോക്കണം. അന്യോന്യസ്മിൻ അന്യോന്യാത്മകത അന്യോന്യധർമാംശ്ച അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യവഹാര. ഒരു പുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞതും പ്രഭാഷണം കേൾക്കുക എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോവാം, പിന്നീട് അതിനെ സംബന്ധിച്ച് ജോലിയൊന്നുമില്ല. ഒരു പുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വേറൊരാളുടെ സഹായം കൂടാതെ ഇതിന്റെ അർത്ഥം മനസ്സിലാകും. പഠിക്കുന്നതിന്റെ പ്രത്യേകത. അപ്പൊ പഠിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ അതറിയാം, അല്ലാത്തവരത് മനസ്സിലാകണം. നമ്മളിത് ഇനി ഇതെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിന്റെ കാര്യം നേരിട്ട് നമുക്ക് മനസ്സിലാകണം. മനസ്സിലാക്കുക മാത്രമല്ല, ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. ഇത് നോക്കി വായിച്ച് ഒരു മലയാള വ്യാഖ്യാനം കൂടാതെ, അതുകൊണ്ട് ഇതിന്റെ അന്വയം പദാർത്ഥം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും എല്ലാ പുസ്തകം എല്ലാവരുടെ കയ്യിലും വേണം. എല്ലാവരും അത് നോക്കണം. പദാർത്ഥം അന്വയം എല്ലാം മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നീട് തുടർന്നുള്ള മനനത്തിന് ഇത് സഹായിക്കത്തില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, പക്ഷേ പഠിക്കുന്ന കാര്യം ശരിക്കും മനനം നടക്കുന്നത് പഠിക്കുമ്പോഴല്ല പഠിപ്പിക്കുമ്പോഴാണ് ശരിക്കും നടക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ പ്രയോജനം ചെയ്യും ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. മനസ്സിന് കൂടുതൽ ഏകാഗ്രത കിട്ടുന്നത് പഠിക്കുമ്പോഴല്ല പഠിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പും ഇതിനാവശ്യമാണ്. അത് ശ്രദ്ധിക്കണം. സത്യാനുദേ മിഥുനീകൃത്യ എങ്ങനെയാണ് തുടങ്ങുന്നത്? അധ്യാസത്തിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? സത്യാനുദനങ്ങളുടെ മിഥുനീകരണമാണ്. മിഥുനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വസ്തുക്കൾ ഒരു സ്ഥലത്ത് കൂടിച്ചേരുക, അതിനാണ് മിഥുനീകരണം എന്ന് പറയുന്നത്. മിഥുനീകരിക്കുക, മിഥുനീ എന്നവിടെ ഒരു ദീർഘമുണ്ട്. ഇത് സംസ്കൃതത്തിൽ ചീപ്രത്യം എന്ന് പറയും, മിഥുനീ ഈ എന്ന് പറയുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൃഷ്ണീകരോതി എന്ന് പറയുന്നു. കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു നടൻ കൃഷ്ണനല്ല, അയാൾ കൃഷ്ണന്റെ വേഷം കെട്ടി സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുകയാണ്. അയാളുടെ ആ അഭിനയത്തെ കുറിച്ച് വേറൊരാൾ പറയണം, കൃഷ്ണീകരോതി, അയം കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ കൃഷ്ണനല്ലാത്ത ഒരുവൻ കൃഷ്ണന്റെ വേഷം കെട്ടി സ്റ്റേജിൽ നിന്ന് കൃഷ്ണനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്നു, അതിനാണ് കൃഷ്ണീകരോതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആ ആശയത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചി എന്ന് പറയുന്ന പ്രത്യേകം ഉപയോഗിക്കുന്നത്. ചി എന്ന് പറയും സംസ്കൃതത്തിൽ. അപ്പൊ വാസ്തവത്തിൽ എന്ത് അല്ലയോ അങ്ങനെ അല്ലാത്ത ഒന്ന് അതായി മാറുന്നു, അതാണ് ചി പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ആയി വേഷം കെട്ടി അഭിനയിക്കുന്നു, കൃഷ്ണനല്ല, പക്ഷെ അവൻ കൃഷ്ണനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ് പറയുന്നത്? മിഥുനീകരോതി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒരു മിഥുനീകരണം ഇവിടെ സംഭവിക്കുന്നില്ല, പക്ഷെ നമുക്കങ്ങനെ സംഭവിക്കുന്നതായി തോന്നുന്നു. ഇതൊരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവും എങ്ങനെയാണ്. ഇവിടെ എന്തൊക്കെയാണ് മിഥുനീകരണം സംഭവിക്കുന്നത്? സത്യവും അനർത്ഥവും, സത്യവും അസത്യവും തമ്മിൽ ഇവിടെ മിഥുനീകരണം സംഭവിക്കുകയാണ്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മിഥുനീകരണം എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൽ, മനസ്സിലാണ് സംഭവിക്കുന്നത്. സാധാരണ ഇതിന് പറയുന്ന ഉദാഹരണം ശുക്തികാരജതം. ശുക്തിക മുത്തുച്ചിപ്പി, രജതം എന്ന് പറഞ്ഞാൽ വെള്ളി. മുത്തുച്ചിപ്പിയെ കണ്ടിട്ടൊരാൾ അതിൽ സൂര്യപ്രകാശം അടിച്ച് തിളങ്ങുമ്പോൾ അത് അതിനൊരാൾ പെട്ടെന്ന് വെള്ളി എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നമ്മൾ കടൽ തീരമാണ് ഇവിടെ, കടൽ തീരത്തൂടി നടക്കുമ്പോൾ ചിപ്പി തിളങ്ങുന്ന കണ്ടിട്ട് പെട്ടെന്ന് അത് വെള്ളിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ആശ്ലേഷണമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ധരിക്കാം. ഇവിടെ സാധാരണ വെള്ളി എന്ന് പറഞ്ഞു വരുന്നു, പഴയൊരു ഉദാഹരണം. ഇവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ അലക്ഷ്യമായി സഞ്ചരിക്കുന്നു കടൽ തീരത്തൂടി, യാദൃശ്യമായിട്ട് ഒരു തിളക്കം നമ്മുടെ കണ്ണിപ്പെടുന്നു. ആ കണ്ണിപ്പെടുന്ന ആ നിമിഷം തന്നെ നമ്മൾ ധരിക്കുന്നു അത് വെള്ളിയാണ്, അല്ലെങ്കിൽ അതൊരു ഗ്ലാസ് കഷ്ണമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെയോ എന്തെങ്കിലും കഷ്ണമാണെന്ന് നമ്മൾ ധരിക്കുന്നു. ഇതെല്ലാം വളരെ വേഗതയിൽ സംഭവിക്കുന്നതാണ്. അത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും ഇപ്പൊ ചിന്തിക്കുന്നതിനോടി സമയം കിട്ടുന്നില്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാകുന്നു, ഇതാ ഒരു ഗ്ലാസ് കഷ്ണം എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ബോധം വരുന്നു. വളരെ സൂക്ഷ്മമായ ഒരു നിമിഷത്തിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. അത് നമ്മൾ പറയുന്നത് ഭ്രമം എന്ന് പറയുന്നു. അവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളവിടെ ആദ്യം കാണുന്ന എന്താണ്? നമ്മുടെ മുമ്പിൽ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു. അതിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് മറ്റൊരാളുടെ അടുത്തതാ അവിടെ ഒരു വെള്ളി തിളങ്ങുന്നു എന്ന് പറയുന്നു. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വസ്തുവിനെ നമ്മൾ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എന്നതിനെ പറയും. അതിനെ സംബോധന ചെയ്യുന്ന ഇതെന്നാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ആ വസ്തുവിന്. അപ്പൊ നമ്മൾ മുമ്പിൽ ഏതോ ഒരു വസ്തുവിനെ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ അന്തഃകരണത്തിൽ ഇത് എന്നൊരു വസ്തുവിന്റെ ബോധമുണ്ടാകുന്നു. അപ്പൊ നമ്മുടെ പുറമേ നമ്മൾ വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ആ ഇത് എന്ന് പറയുന്ന ആ വസ്തു അതിനനുയോജ്യമായ ഒരു ബോധത്തെ നമ്മുടെ അന്തഃകരണത്തിൽ ഉണ്ടാക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ മനസ്സ് നമ്മുടെ നേത്രങ്ങളിലൂടെ പുറമേക്ക് വ്യാപരിച്ച് പുറമേ നമ്മൾ ഇത് എന്ന് ചൂണ്ടിക്കാണിച്ച ആ വസ്തുവുമായി ബന്ധപ്പെട്ട് ആ വസ്തുവിനെ കുറിച്ച് നമ്മുടെ കണ്ണിന്റെ സഹായത്തോടെ, പ്രകാശത്തിന്റെ സഹായത്തോടെ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഇത് എന്ന് പറയുന്ന ഒരു അറിവിനെ സ്ഫുരിപ്പിക്കുന്നു. പുറമേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും അറിവ് സംഭവിക്കുന്ന പുറമേയല്ല, നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ അന്തഃകരണത്തിൽ ഇത് എന്നുള്ളൊരു ബോധമുണ്ടായി. ബോധവും വിഷയവും അതെപ്പോഴും ചേർന്നിരിക്കുന്നു. ഇതിനെയാണ് ഇവിടെ നേരത്തെ വിഷയവും എന്ന് പറഞ്ഞത്. പുസ്തകം എന്നൊരു അറിവുണ്ടാകുമ്പോൾ ആ അറിവ് ഉൾക്കൊള്ളുന്ന ഒരു വിഷയം എന്റെ മുമ്പിലുണ്ട്, ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു അറിവ് എന്റെ ഉള്ളിലുമുണ്ട്. ഇത് രണ്ടും എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കുന്നു, വിഷയവും അറിവും. വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഏതിനെയാണോ അറിയുന്നത് അതിനെ വിഷയം എന്ന് പറയുന്നു. പുസ്തകത്തെ കുറിച്ച് അറിവുണ്ടാകുമ്പോൾ പുസ്തകം വിഷയം, ആ പുസ്തകത്തെ സംബന്ധിച്ച് എന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം അല്ലെങ്കിൽ അറിവ് വിഷയം. നമ്മൾ കടൽ തീരത്ത് ഇത് എന്നൊരു വസ്തുവിനെ അറിഞ്ഞപ്പോൾ ആ ബാഹ്യമായി കണ്ട ആ ഇത് നമ്മുടെ വിഷയവും അതിനെ സ്ഫുരിപ്പിച്ച ബോധം നമ്മുടെ ഉള്ളിൽ വന്നത് അത് അറിവും, ആ വിഷയത്തെ സംബന്ധിച്ച അറിവ് അല്ലെങ്കിൽ അത് വിഷയവുമാണ്. അവിടെ നമ്മുടെ ആ ബോധമണ്ഡലത്തിൽ ഇത് എന്നൊരു ബോധം ഉണ്ടായ സമയം പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ പ്രസുപ്തമായിരുന്ന വാസനകൾ, ഉറങ്ങിക്കിടന്നിരുന്ന വാസനകൾ ജാഗ്രതയായിട്ട് നമ്മൾ മുമ്പ് എവിടെയോ കണ്ട ഗ്ലാസ് അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതിന് സമാനമായ ഒരു വസ്തുവിന്റെ സ്മരണ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു. അത് വെള്ളിയെക്കുറിച്ചുള്ള സ്മൃതിയാകാം, ഓർമ്മ. അപ്പൊ അവിടെ രണ്ട് വസ്തുക്കൾ വന്നു ചേരുന്നു. ഒന്ന് ഇത് നമ്മുടെ ബോധമണ്ഡലത്തിൽ, അതിനോടൊപ്പം തന്നെ വെള്ളിയെക്കുറിച്ചുള്ള സ്മരണ, ആ പദാർത്ഥത്തിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ആ ബോധത്തിന്റെ വിഷയമായി ആ പദാർത്ഥവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. വിഷയരൂപത്തിലുള്ള പദാർത്ഥം. നമ്മൾ പണ്ട് എവിടെയോ ഒരു വെള്ളിയെ കണ്ടപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണോ ഈ പുസ്തകത്തെ കാണുന്നത്, അതുപോലെയുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു. നമ്മുടെ ബോധത്തിന് മുമ്പ് ആ വെള്ളി വിഷയമായി, അത് നമ്മൾ വിസ്മരിച്ചു. വിസ്മരിച്ചപ്പോഴും അതിന്റെ സംസ്കാരം നമ്മുടെ അന്തഃകരണത്തിൽ ശേഷിച്ചിരുന്നു. ആ അറിവിന്റെയും ആ വിഷയത്തിന്റെയും സംസ്കാരം ശേഷിച്ചിരുന്നു. വീണ്ടും ഒരു നിമിത്തം, ബാഹ്യമായ ഒരു നിമിത്തം ഉണ്ടായപ്പോൾ ആ സംസ്കാരം പ്രബുദ്ധമായി, എന്നുവെച്ചാൽ ഉണർന്ന് ആ വിഷയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷെ അതിന് സമാനമായ സമാന സ്വരൂപമുള്ള ഒരു വിഷയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്താണ്? രജത സ്മൃതി, ആ രജതത്തെ കുറിച്ചുള്ള സ്മരണ. ആ രജതം ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതുപോലെ ഒരു രജതം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അതിന് നമുക്ക് അതെങ്ങനെ വരുന്നു, എങ്ങനെയുള്ള രജതമാണ്, അതിനെ നമുക്കൊരു അനിർവചനീയ രജതമെന്ന് പറയാം. വാസ്തവത്തിലുള്ള രജതമല്ല, രജതം എന്ന് വെച്ചാൽ വെള്ളി, അതല്ല. മറ്റേതോ ഒരു വെള്ളി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു, അതിനെക്കുറിച്ചുള്ള ഒരു ബോധവും നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പൊ ഇവിടെ രണ്ട് വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. എന്തൊക്കെയാണ്? ഇത് രജതം. ഇതെവിടെ വന്നു? നമ്മുടെ ഉള്ളിൽ വന്നു. ഇത് എന്നുള്ള വസ്തു ബാഹ്യമായി ഒന്നിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുകയാണ് ആ വസ്തു. അപ്പൊ നമ്മുടെ അന്തഃകരണത്തിലേക്ക് രണ്ട് വസ്തുക്കൾ കടന്നു വന്നു, ഇത് രജതം, ആ രജതത്തെ കുറിച്ചുള്ള അറിവ്, ഇതിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന, അതായത് സത്യവും മിഥ്യയുമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾ നമ്മുടെ അന്തഃകരണത്തിൽ സമാവേശിക്കുന്നതിനെയാണ് മിഥുനീകരണം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മിഥുനീകരണം. അതാണ് ധർമ്മത്തിൽ ആദ്യം സംഭവിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് സത്യമാണ്, വ്യാവഹാരികമായ ഒരു സത്യം, അതായത് ഭാഗികമായ ഒരു സത്യം, തൽക്കാലം അതൊരു സത്യമാണല്ലോ. പക്ഷേ വെള്ളിയാണെങ്കിലോ അത് പൂർണ്ണമായും മിഥ്യ, അങ്ങനെ ഒരു വെള്ളിയെ ഇവിടെ ഇല്ല. ഇവിടെയുള്ളത് ചിപ്പിയാണ്, ചിപ്പി മാറിപ്പോയി. ചിപ്പി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ളത് വെള്ളി. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഇതും വെള്ളിയും ഇത് രണ്ടും നമ്മുടെ അന്ധകരണത്തിലേക്ക് കടന്നു പോകുന്നു. ഒരു സ്ഥാനത്ത് സത്യമായും മിഥ്യയുമായുമുള്ള രണ്ട് പദാർത്ഥങ്ങൾ ഒരുമിക്കുന്നു, കൂടിച്ചേരുന്നു. ഇതിനെയാണ് മിഥിനീകരണം പറയുന്നത്. അപ്പം നമുക്ക് ഭ്രമം ഉണ്ടാകുന്നതിന് ആദ്യം സംഭവിക്കുന്നത് ഈ മിഥിനീകരണമാണ്. അപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കും. ഇതുപോലെ ആത്മ അനാത്മാക്കളുടെ മിഥിനീകരണവും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സുഷുപ്തിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുന്ന ആ അവസരം ചിന്തിച്ചാൽ അപ്പോൾ മനസ്സിലാകും. അവിടെ എന്ത് ചെയ്യുന്നു? മിഥിനീകരണം സംഭവിക്കുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള മിഥിനീകരണം. അവിടെ സത്യമായിരിക്കുന്നത് ബോധം. നമ്മുടെ ഉള്ളിലേക്ക് ഉണർന്നു വരുമ്പോൾ ആദ്യം സ്ഫുരിക്കുന്ന ബോധമാണ് സത്യം. ആ സത്യത്തിൽ വരുന്ന അസത്യത്തിന്റെ സ്ഫുരണമാണ് അതിൽ വരുന്ന ഞാൻ എന്നുള്ള ആ ബോധത്തിന്റെ സ്വരൂപം. ഞാൻ ബോധം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് സ്വരൂപമുള്ള ഒന്നല്ല. അതിൽ ഓരോ സ്വരൂപങ്ങൾ മാറി മാറി വരുന്നു. അതിൽ ഞാൻ എന്ന് വരുന്ന ആ സ്ഫുരണം, ഞാൻ എന്ന് പറയുന്ന ആകാരം വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, അതാണ് അസത്യത്തിന്റെ മിഥുനീകരണം അവിടെ സംഭവിക്കുന്നു. അതായത് ബോധവും അസത്യവും തമ്മിൽ മിഥുനീഭവിക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്ന അനുഭവം. അതിന് ഇപ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നിമിഷം പ്രതി ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആ അനുഭവം ഓരോ ആകാരത്തിലായിരിക്കും. ഇപ്പം നമുക്ക് പുസ്തകം ഒരറിവാണ്. അപ്പോൾ അവിടെ അറിവും പുസ്തകവും എന്ന് പറയുന്നത് അതിൻ്റെ ആകാരമാണ്, അതിൻ്റെ രൂപമാണ്. നമ്മുടെ ബോധത്തിൽ സ്ഫുരിക്കുന്ന ഒരു രൂപമാണ്, അറിവിൻ്റെ ഒരു രൂപമാണ് പുസ്തകം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു രൂപം ബോധത്തോട് ചേർന്ന് നീക്കുന്നു. ഇവിടെ സത്യവും അനർത്ഥവും തമ്മിൽ മിഥിനീകരണം സംഭവിക്കുന്നു എന്നാണ്. ഈ മിഥിനീകരണം സംഭവിക്കുന്നത് അതിസൂക്ഷ്മമായിട്ടാണ്. മിഥിനീകരണം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ആ മിഥിനീകരണം നമുക്ക് നമ്മുടെ ബോധതലത്തിലേക്ക് വ്യക്തമായി ഈ സമയത്ത് സ്ഫുരിക്കുന്നില്ല. ഇത് രണ്ടും അവിടെ വരുന്നു. വന്നു കഴിഞ്ഞ് ഇവിടെ അധ്യാസത്തിന്റെ സൂക്ഷ്മരൂപമാണ് പറയുന്നത്. അധ്യാസം ഇവിടെ പ്രകടമാകുന്നില്ല. ഇങ്ങനെ രണ്ടും വന്നതിന് ശേഷം പിന്നീട് അധ്യാസം നമ്മുടെ ബോധതലത്തിൽ വരികയാണ്. അധ്യാസം ബോധതലത്തിൽ വരുന്നതിന് മുമ്പാണ് ഈ മിഥിനീകരണം സംഭവിക്കുന്നത്. അന്ധകരണത്തിലേക്ക് ഈ രണ്ട് ഭിന്ന വസ്തുക്കൾ കടന്നു വരുന്നത്, രജതസ്മൃതിയും ഇദം ബോധവും. ഇദം ഇത് എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ഇദം എന്ന് പറയുന്നു. ഇദം ഇത് എന്ന് മലയാളത്തിൽ പറയുന്നു. അതിനെക്കുറിച്ചുള്ള ബോധവും വരുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സത്യാനൃതയും മിഥിനീകൃത്യ. ഇവിടെ ഇത് എന്ന് പറയുന്നത് വ്യാവഹാരികമായ ഒരു സത്യം, എന്നുവെച്ചാൽ ഒരു താത്കാലികമായിട്ടുള്ള ഒരു സത്യം. ഇത് പരമാർത്ഥമല്ല. അതിനെ അപേക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ കാണുന്ന ആ രജതം, അത് മിഥ്യ. ഈ സത്യവും അനർത്ഥവും ഇത് രണ്ടും മിഥിനീകൃത്യ. ഇവിടെ അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതെന്നുള്ള അർത്ഥമല്ല, അനർവചനീയം എന്നുള്ള അർത്ഥമാണ്. മിഥ്യ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അർത്ഥമല്ല. സത്യവും അനർത്ഥവും മിഥിനീകൃത്യ, മിഥിനീകരിച്ചിട്ട് എന്നർത്ഥം. ഇത് മിഥിനീകൃത്യ, മിഥിനീകരിച്ചിട്ട് ഇനി മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. രണ്ട് പ്രവൃത്തികൾ സംഭവിക്കുമ്പോൾ ആദ്യത്തെ പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ത്വാപ്രത്യം ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞത് കൃത്യ, ഇത് ത്വാപ്രത്യാന്തമാണ്. അതിന് ഇതിന് ലബന്ധം എന്ന് പറയും സംസ്കൃതത്തിൽ. അതായത് ആ ത്വാക്ക് ലപ്പ് ആദേശം വരുന്നതാണ്. പറയുന്നു ഭുക്ത്വാ വ്രജതി, ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു. ഭുക്ത്വാ വ്രജതി, പീത്വാ വ്രജതി, നമസ്കൃത്യ ഗച്ഛതി, നമസ്കരിച്ചിട്ട് പോകുന്നു. ഇവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? രണ്ട് ക്രിയകളെ കാണിക്കുകയാണ്. ഒരു പ്രവൃത്തി നടന്നിട്ട് അടുത്ത പ്രവൃത്തി നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആദ്യത്തെ പ്രവൃത്തിയെ കുറിക്കുന്ന ആ ശബ്ദത്തിൽ ഇതുപോലെ ത്വാ ലപ്പ് തുടങ്ങിയ പ്രത്യേകങ്ങൾ ഉപയോഗിക്കും. ഇവിടെ മിഥിനീകരണം നടന്നിട്ട് എന്നർത്ഥം വരുന്നത് അതുകൊണ്ടാണ്. ഇനി മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ കാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഥിനീകരണം കാരണമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മിഥിനീകൃത്യ എന്ന ലബന്ധം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ത്വാന്തവും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടുമൊന്നു തന്നെ, അതിലെ വ്യാകരണ നിയമങ്ങളനുസരിച്ച് മാറുന്നു എന്നേ ഉള്ളൂ. അപ്പൊ മിഥിനീകരണം സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതരേതര അവിവേകേന. അടുത്ത് സംഭവിക്കുന്നത് ഇതരേതര അവിവേകമാണ്. ആ വിവേകം, വിവേകമില്ലായ്മ, തിരിച്ചറിവില്ലായ്മ, ഇതരേതര അവിവേകം, പരസ്പര മായ വിവേകമില്ലാതെ വരുന്നു, പരസ്പര വിവേകമില്ലാതെ വരുന്നു. അതെവിടെ സംഭവിക്കുന്നു? അതും നമ്മുടെ അന്ധകരണത്തിൽ തന്നെ സംഭവിക്കുന്നു. അതായത് ഇതും രജതവും നമ്മുടെ അന്ധകരണത്തിലേക്ക്, നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും, അതായത് ഒന്ന് സത്യവും ഒന്ന് അസത്യവുമാണ്, ഇത് രണ്ടും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഇതാണ് ഇതരേതര അവയോഗം എന്ന് പറഞ്ഞത്. എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല? ഇത് വേറെയാണ്, അതായത് ഇത് എന്ന് പറയുന്നത് ഈ മുമ്പിൽ കിടക്കുന്ന ചിപ്പിയാണ്, രജതം മുമ്പ് എവിടെയോ കടയിൽ നമ്മൾ കണ്ടതാണ് എന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. മുമ്പ് എവിടെയോ കണ്ടതാണ് ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ മുമ്പിൽ കാണുന്നതല്ല, പണ്ടെങ്ങോ കണ്ടതാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധ പദാർത്ഥങ്ങളാണ്. ഒന്ന് സത്യമാണ്, മറ്റൊന്ന് വെറും കൽപ്പനയാണ്. ഇങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് ഇതരേതര അവിവേകേന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതരേതര വിവേകം ഉണ്ടാകുന്നില്ല. ഇത് വേറെ, രജതം വേറെ, ഇത് വേറെ, വെള്ളി വേറെ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മിഥുനീകരണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. രണ്ടും അങ്ങ് കൂടിച്ചേർന്നു, രണ്ടും ഒരു സ്ഥലത്ത് വന്നു, ഒരേ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ രണ്ടിനെയും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് മിഥുനീകരണം കൊണ്ട് അവിവേകം ഉണ്ടാകുന്നു എന്നാണ്. അപ്പൊ അവിവേകത്തിനൊരു ഹേതുവാണ് മിഥുനീകരണം. മിഥുനീകരണം സംഭവിച്ചത് കൊണ്ടാണ് അടുത്ത അവിവേകം സംഭവിക്കുന്നത്. വേർതിരിച്ചറിയാൻ വിവേകം ഉണ്ടാകുന്നില്ല. രജതം വേറെ, ഇത് വേറെ എന്ന് വിവേകം ഉണ്ടാകുന്നില്ല. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതരേതര അവിവേകേന. എന്തിന്റെ ഇതരേതര അവിവേകം ഉണ്ടാകുന്നു? അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ. അത്യന്ത വിവിക്തയോഹോ, അത്യന്ത ഭിന്നയോഹോ, അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മിണോഹോ, ധർമ്മധർമ്മികളുടെ ഇതരേതര അവിവേകം ഉണ്ടാകുന്നു എന്നാണ്. അത്യന്ത ഭിന്നം എന്ന് വെച്ചാൽ തികച്ചും ഭിന്നങ്ങളാണ് ധർമ്മങ്ങളും ധർമ്മികളും. ഇവിടെ ധർമ്മി എന്ന് പറയുന്നത് ഇത് രജതം, അതിന്റെ ധർമ്മങ്ങളെന്ന് പറയുന്നത് അതിനോട് ചേർത്ത് നമ്മൾ എന്തെല്ലാം പറയുന്നുണ്ടോ ഇത്, അതിന്റെ ധർമ്മമായി വരുന്നു ഇതെന്താ, ഇതെന്നുള്ള ആ ഭാവം, അത് അതിന്റെ ഒരു ധർമ്മമാണ്. അതായത് ഇവിടെ അഹം, ഇത് രണ്ട് വസ്തുക്കളാണ്. അഹം അതിന്റെ ഭാവം, അതിനെ അഹന്ത എന്ന് പറയുന്നു. അഹം എന്നുള്ളതിന്റെ ഭാവമാണ്, അതിന്റെ ഒരു അവസ്ഥയാണ് അഹന്ത എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു അവസ്ഥയാണ് ഇതന്ത. അതുപോലെ ഇവിടെ ഈ ഇത് എന്ന് പറയുന്ന ധർമ്മി, ഇതന്ത എന്ന് പറയുന്നതിന്റെ ധർമ്മം, അതായത് അതിന്റെ ധർമ്മമായി വരുന്ന എന്തൊക്കെയാണ്? ഇത് എന്ന് പറയുന്ന വസ്തു നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പുറമെയാണ്. അപ്പൊ അതിന്റെ സവിശേഷത ഇതന്ത എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമാണ്, അതിന്റെ സ്ഥിതി ബാഹ്യമാണ്, ഉള്ളിലല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഉള്ളിലായി ധരിക്കുന്നു. രജതം, അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഉള്ളിലിരിക്കുന്ന രജതത്തോടുകൂടി അത് ചേർന്നു വരുന്നു. അപ്പൊ ആ ബാഹ്യം എന്ന് പറയുന്നത് തന്നെ അവിടെ കുറച്ച് സമയത്തേക്ക് നമുക്ക് വിട്ടുപോകുന്നു. കാരണം ഉള്ളിലിരിക്കുന്ന രജതത്തോടത് ചേർന്നുവെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. അപ്പൊ ഇതിന്റെ ധർമ്മങ്ങളെല്ലാം അവിടെ വിട്ടുപോകുന്നു. ബാഹ്യം എന്ന് പറയുന്ന എല്ലാം വിസ്മരിക്കുന്നു. പുറമേ തന്നെ ആ ഇതിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ നമുക്ക് രജതത്തോടെ അതിനെ ചേർക്കാൻ ഒക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉള്ളിലിരിക്കുന്ന രജതം എന്തായാലും പുറമേ ഇല്ല, ഉള്ളിലിരിക്കുന്ന ആ രജതത്തോട് പുറമേയുള്ള ഇതിനെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അതിന്റേതായ ആ ഇതന്ത നഷ്ടപ്പെടുന്നു. ആ ധർമ്മം ഇത് എന്നുള്ളതും ആ അതിന്റെ ധർമ്മം എന്ന് പറയുന്ന ആ ബാഹ്യം പുറമേ ഇരിക്കുന്നു എന്നുള്ള അവസ്ഥയും എല്ലാം എന്ത് ചെയ്യുന്നു? ഉള്ളിലിരിക്കുന്ന ആ രജതത്തോട് ചേരുന്നു. ഇത് രണ്ടും വേറെ വേറെയാണ്. രജതം ഉള്ളിലാണ്, ഇത് പുറമെയാണ് എന്നുള്ള ആ ഭേദം നഷ്ടപ്പെടുന്നു. ആ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നു, അവിവേകം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതരേതര അവിവേകം അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ. അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മികൾ ഇതും രജതവും, ധർമ്മികളുടെയും അതുപോലെ അത്യന്ത ഭിന്നമാണ് അതിന്റെ ധർമ്മങ്ങളും. ഉള്ളിൽ ഇരിക്കുന്ന ആ രജതത്തിന്റെ വെള്ളിയുടെ സ്വഭാവമാണ് ആ തിളക്കം എല്ലാം. അത് നമ്മൾ പുറമേ ആരോപിക്കുന്നു, അല്ല ഇതിന്റേതാണ്. പുറമേ കാണുന്ന ആ വസ്തുവിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന തിളക്കങ്ങൾ അതെല്ലാം വെള്ളിയുടേതാണെന്ന് ആരോപിക്കുന്നു. ഇതാണ് ധർമ്മങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നു. രണ്ട് ധർമ്മികളെയും നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഇത് രജതം എന്ന് നമ്മുടെ ഉള്ളിൽ, അവിടെ രജതം പുറമേ ഇല്ല, നമ്മുടെ ഉള്ളിലാണത് നമ്മൾ കാണുന്ന വെള്ളി.
4: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമ ശിവായ.
2: ഓം നമ ശിവായ. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.

ഒരിക്കലും ഇവിടെ സ്മരിച്ചു പോകുന്നു. ഗ്രഹധാരണികൾ നൈവേഹകിഞ്ചന അഗ്ര ആസീത് വർദ്ധനേവേദം ആവൃതം ആസീത് അശ്വനായയാ അശ്വനായാ ഹിമൃത്തിഹു തന്മനോ അകുരുത ആത്മന്വേഷ്യാമിതി സോർച്ചൻ അചരൻ തസ്യ അർച്ചത ആപോ ജായന്ത അർച്ചതവൈമേകം അഭൂതിതി തദേവ അർത്ഥസ്യ അർത്ഥത്വം കംഹവ അസ്മൈ ഭവതി യേതർക്കസ്യ അർത്ഥത്വം വേദ ഭാഷ്യാരിസ്യാപ്യക്തിലിംഗത്വ കാര്യസ്യ സദ്ഭാവ പ്രാഗുത്പത്തേ സിദ്ധ കഥം അഭിവ്യക്തിലിംഗത്വ ഹേതു പറയുകയാണ്. അഭിവ്യക്തിലിംഗമസേനി അഭിവ്യക്തി സാക്ഷാത് വിജ്ഞാനാലംബനത്വ പ്രാപ്തി യദ്ധി ലോകേ പ്രാവൃതന്തമ ആദിനാ ഘടാതി വസ്തു ആലോകാദിനാ പ്രാവരണ തിരസ്കാരേണ വിജ്ഞാന വിഷയത്വം പ്രാപ്തവത് പ്രാക് സദ്ഭാവം ന വ്യഭിചരതി തഥാ ഇതമപി ജഗത് പ്രാഗുത്പത്തേരിത്യ അവഗച്ഛാമ നഹ്യ വിദ്യമാനോ ഘട ഊദിതേ അപ്യാദിത്യേ ഉപലഭ്യതേ. ഇവിടെ ചർച്ച ചെയ്യുന്നത് സത്കാര്യവാദം. ആദ്യം എന്നത് ശൂന്യവാദം. ഭാഷകാരൻ പറയുന്നു വൈനാശികന്മാരെന്ന് നാശത്തിലെത്തിച്ചേരുന്നവർ ചിന്തിച്ച് ചിന്തിച്ച് അവസരം നാശത്തിലെത്തിച്ചേരുന്നു. അവരെക്കാൾ കുറച്ചുകൂടി മെച്ചമാണ് ക്ഷണിക വിജ്ഞാനവാദി. അവർ ശൂന്യതയെക്കുറിച്ച് പറയുന്നില്ല, വിജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. പക്ഷെ ക്ഷണികമാണെന്നുള്ളതാണ് അതിനൊരു പോരായ്മ. അവിടെ നിന്ന് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ് സത്കാര്യവാദം. സത്കാര്യവാദത്തിൻ്റെ ആൾക്കാർ സംഖ്യന്മാരാണ് സത്കാര്യം. പക്ഷെ സംഖ്യൻ പറയുന്ന അതേപടിയല്ല അദ്വൈതി സത്കാര്യവാദത്തെ പറയുന്നു. സംഖ്യൻ്റെ സത്കാര്യവാദം അടിസ്ഥാനപരമായി അദ്വൈതിയുടെ നിന്ന് വ്യത്യസ്തമാണ്. അദ്വൈത തത്വത്തെ മനസ്സിലാക്കുന്നതിന് എന്തിനാണ് ഈ വാദങ്ങളെന്ന് ചിലർ ചിന്തിക്കും. ഈ വാദങ്ങളൊന്നും ശങ്കരാചാര്യരോ അല്ലെങ്കിൽ ബൗദ്ധന്മാരോ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരും. ഇത് ആചാര്യന്മാർ പ്രത്യേകിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നതൊന്നുമല്ല. ഇത് ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ് പൊതുവെ. വിശേഷിച്ചും അലൗകികമായ അതീന്ദ്രിയമായ ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ മനസ്സ് കടന്നു വരും. പക്ഷെ അതിനൊരു ശാസ്ത്രീയമായ രൂപം കാണത്തില്ലെന്നേ ഉള്ളൂ. മനസ്സിൽ വരുന്നത് അതൊരു ശാസ്ത്രചിന്തയാണ്, തത്വചിന്തയാണെന്ന് തിരിച്ചറിയുന്നത്. ഇതെല്ലാം കേവലം മനസ്സിൻ്റെ തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ. ശൂന്യതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായി ചിന്തിക്കുന്നവർക്ക് ചില സമയങ്ങളിൽ സ്വയം തോന്നും ഇതെല്ലാം ശൂന്യമാണ്, അസംബന്ധമാണ്, ശൂന്യതയിൽ ചെന്നെത്തിച്ചേരും. മനസ്സ് ചിന്തിച്ച് ചിന്തിച്ച് ശൂന്യതയിൽ ചെന്നെത്തിച്ചേരും. അശൂന്യതയാണ് കേമെന്ന് തോന്നും. ചിന്തിക്കുന്നവർക്ക് അത്രയും ഉണ്ടാവും. അത് പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള പൂർവപക്ഷ സമാധാനങ്ങളോ ശാസ്ത്രീയ രൂപമൊന്നും അതിന് കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ മനസ്സ് ശൂന്യതയിൽ പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ ക്ഷണികതയിലേക്ക് പോകും. അങ്ങനെ ചിന്തിക്കാറില്ല. മനസ്സ് തന്നെ ചഞ്ചലമാണ്, ക്ഷണികമാണ്. അത്തരത്തിൽ ചിന്തിച്ച് ആത്യന്തികമായി ഇതൊരു ക്ഷണികതയാണ്, ഇതിനപ്പുറം ഒന്നുമില്ല, ഈ തരത്തിൽ സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞാൽ അസംസ്കൃതമായ മനസ്സ്, ശാസ്ത്ര സംസ്കാരമില്ലാത്ത മനസ്സിലും ഇതെല്ലാം വരുന്നത് തന്നെയാണ്. അസംസ്കൃതമായ ചിന്തകളെ സംസ്കരിച്ച് പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം. അല്ലാതെ ഇത് ഇതിൽ കൂട്ടിക്കെട്ടിയതല്ല. ഇതിൻ്റെയൊക്കെ ആവശ്യം ഇത് പലതരത്തിൽ നിരാകരിക്കും. ഇതിപ്പോൾ ശാസ്ത്രീയമായ മാർഗം, ഇത് സാധാരണമായ ലൗകികമായ ഉപായങ്ങളിലൂടെയും ഇതിനെ നിരാകരിക്കും. ഇത് ഇവിടെ സ്വീകരിക്കുന്നത് ബുദ്ധിക്ഷമമായ ഒരു മാർഗം.
കാരണം വിചാരത്തിലൂടെ പുറന്തള്ളുക. നമ്മൾ സാധാരണ ഇത്തരം ഭാവങ്ങളൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പുറന്തള്ളുന്ന വിസ്മരണത്തിലൂടെയാണ്, മറക്കും. ഇങ്ങനെ ഒരവസ്ഥയിലെത്തിച്ചേർന്നു, അത് കുറച്ച് കഴിയുമ്പം മറന്നു. മറന്നാലെന്താ വരുന്നത്? ഒരു വഴി നടക്കുമ്പോൾ വഴിയിലുള്ള കുഴിയിലൊക്കെ ചാടി മറന്നു കഴിഞ്ഞാൽ വീണ്ടും ആ വഴിയെ പോകുമ്പോൾ ആ കുഴി ചാടും. അപ്പം മറക്കുന്നതിനൊരു പരിഹാരമല്ല അല്ലേ. മനസ്സ് ചിലപ്പോൾ ശൂന്യതയിലേക്ക് പോകും, ചിലപ്പോൾ ക്ഷണികത്വത്തിലേക്ക് പോകും. സർവവും മനസ്സല്ലേ, ഈ ബുദ്ധിയുടെ തലത്തിലല്ലേ സർവവും. ബ്രഹ്മവും പ്രപഞ്ചവും ബന്ധവും മോക്ഷവും സർവവും നിൽക്കുന്നത് കേവലം ബുദ്ധിയുടെ തലത്തിലാണ്. നാമവും രൂപവും ആകൃതിയും സർവവും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഈ വെളിച്ചത്തിൻ്റെ തലത്തിലാണ്. അതുപോലെ ഈ വിചാരത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. സാധാരണഗതിയിൽ മനസ്സിൽ ഇതൊക്കെ കടന്നു വരും. പിന്നെ സർവ മനസ്സ് ശൂന്യതയിൽ പോകും, ചിലപ്പോൾ ക്ഷണികത്വത്തിലേക്ക് പോകും. ഇങ്ങനെയാണ് എല്ലാം എന്നുള്ളൊരു തോന്നല് മനസ്സിൽ വരും. കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും, വിചാരത്തിലൂടെ പങ്കു പക്ഷെ വീണ്ടും കടന്നു വരും, വീണ്ടും വിസ്മരിക്കും. ഇത് സാധാരണ സംഭവിച്ചുകൊണ്ട് ഇവിടെ വിചാരമാർഗത്തിൽ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശരിക്കും തിരിച്ചറിയുന്നു. എന്താണ് ആ മനസ്സിൻ്റെ സ്ഥിതി, എന്താണ് ശൂന്യത മനസ്സിലാക്കുന്നു. വിചാരത്തിലൂടെ അതിനെ നിരാകരിക്കുന്നു. അതിനേക്കാളും ശക്തമായ വിചാരത്തിലൂടെ ഇവിടെ ഭാഷകാരൻ പറയും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ആരും ശത്രുക്കളേ ഇല്ല. ഞങ്ങൾക്ക് ആരെയും ചോദ്യം ചെയ്യാനില്ല, ആരെയും നിരാകരിക്കാനില്ല. അത് തെറ്റാണ്, ഇത് ശരിയാണ്, അങ്ങനെ പറയാനൊന്നും. പിന്നെ ഈ തർക്കവിതർക്കങ്ങളൊക്കെയോ, അത് മറ്റുള്ളവർ പരസ്പരം ചെയ്യുന്നതാണ്. ശൂന്യവാദി വരുമ്പോൾ ക്ഷണികവാദി, ക്ഷണികവാദി വരുമ്പോൾ സത്കാര്യവാദി എതിർക്കും. ഞങ്ങൾ വാസ്തവത്തിൽ ഈ ഒരു പക്ഷത്തിലും പരസ്പരം തല്ലുകൂടുന്ന ഞങ്ങളുടെ സ്വഭാവമല്ല. അദ്വൈതത്തിൽ തല്ലുകൂടലില്ല. പിന്നെ തല്ലുകൂടുന്നത് ഞങ്ങൾ നോക്കിയിരിക്കും, സാക്ഷികളായി നോക്കിയിരിക്കും, ഇത്രയും ഇടപെടാറില്ല. അതാണ് ഈ തർക്കവിതർക്കങ്ങളല്ല. അപ്പം അദ്വൈതം നിങ്ങൾ പറയാൻ പോയിട്ട് എന്തിനാ ഇതുവഴിയൊക്കെ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്നില്ല. അദ്വൈതി ഇതുവഴിയൊന്നും സഞ്ചരിക്കുന്നില്ല. ഇത് വാദിപ്രതിവാദികൾ അവരുടെ ചിന്താഗതികളെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. എല്ലാ ജീവന്മാരുടെയും മനസ്സിലുള്ള ഇതിനെ ഒരു ശാസ്ത്രീയമായ രൂപം കൊടുത്തിട്ട് വിചാരത്തിലൂടെ അതിനെ പുറന്തള്ളണം. അതിനു വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആധ്യാത്മിക ജീവികളാണ്, ഞങ്ങളടുത്ത് ഇതൊക്കെ എന്തിനാ പറയുന്നത്? ശൂന്യവാദം അങ്ങേറ്റം പറയുന്നെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇതാണ് വിചാരത്തിലൂടെ ഇതിനെ തള്ളണം. ഇതൊക്കെയാണ് തടസ്സമായി നിൽക്കും. ഈ ശൂന്യതയും ക്ഷണികത്വവും ഈ സങ്കല്പങ്ങളൊക്കെ വേണം ഈ തത്വബോധത്തിന്, ശരിയായ നിശ്ചയത്തിന് തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ ഇതിന് തള്ളി അത് വിചാരമാർഗം അതാണ്. അതിന് അതാണ് മനനം, മനനത്തിൻ്റെ വഴി അതാണ്. ഇല്ലെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ തന്നെ കൊണ്ടുകളാം. വിസ്മരണം എന്ന് പറയുന്നത്

അവിടെ നഷ്ടം മാത്രമേ ഉള്ളൂ. എന്താണോ ലൗകികമായി ജീവിക്കുന്നവന് ആ ജീവിതത്തിന്റെ സുഖവും സ്വാതന്ത്ര്യവും അവനുണ്ട് ലൗകിക ജീവിതത്തിൽ. ആധ്യാത്മികമായ ജീവിതത്തിൽ വരുമ്പോൾ അത് നഷ്ടപ്പെടും. ഇവിടെ എന്താണോ കിട്ടേണ്ടത് ആധ്യാത്മിക സുഖം, അതും നഷ്ടപ്പെടും. രണ്ടുമില്ലാത്തവനാവും, ഉഭയഭ്രഷ്ടനാവും. അപ്പോൾ അതങ്ങനെ ഈ സ്വാഭാവികമായ രീതിയിൽ പോയാൽ, അസംസ്കൃതമായ രീതിയിൽ പോയി കഴിഞ്ഞു, അദ്വൈതം എന്ന് പറയുന്ന അതിലെ രാജപാതയാണ്. അവിടെ എല്ലാത്തിനും വ്യക്തതയുണ്ട്, ഇന്നതാണ്. അവിടെ എന്താണോ നിരാകരിക്കേണ്ടതിനെ സ്വന്തം ബുദ്ധിയുടെ വ്യക്തത കൊണ്ട് നിരാകരിക്കുകയാണ്. എന്നിട്ട് ആ വ്യക്തതയിലൂടെയാണ് അയാൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ആനന്ദവും സ്വാതന്ത്ര്യവും സ്വയം അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഒരു വഴിയാണ് അദ്വൈതം. അതിനുവേണ്ടിയിട്ടാണ് ഈ വിചാരങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ പറയുന്നതാണ്, ആ വിചാരക്ഷമതയില്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ടില്ല. അവർക്ക് വിസ്മരണത്തിൻ്റെ വഴിയാണുള്ളത്. എല്ലാം വിസ്മരിച്ച് വിസ്മരിച്ചു അല്ലെങ്കിൽ വിചാരത്തിൻ്റെ മാർഗത്തെ സ്വീകരിക്കും. ശൂന്യവാദത്തെയും ക്ഷണികവാദത്തെയും, എന്നുവെച്ചാൽ നമ്മുടെ തന്നെ ശൂന്യഭാവങ്ങൾ, ക്ഷണികഭാവങ്ങൾ മനസ്സിൻ്റെ, അതിനെല്ലാം നിഷേധിച്ച വിചാരം കൊണ്ട് ഇതൊന്നുമല്ല, ഈ വഴിയല്ല താൻ സഞ്ചരിക്കേണ്ടത്. പിന്നെ എന്താണോ സത്തിൻ്റെ മാർഗമാണ്, സന്മാർഗം. അസത്കാര്യവാദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് കേവലം ബുദ്ധിക്ക് ആയാസം കൊടുക്കുന്ന തത്വശാസ്ത്രം മാത്രമാണ്. ഇതിൻ്റെ ഒരു അനുഭവ സ്വാരസ്യമുള്ളതാണ്. വിചാരമെന്ന് പറയുന്നത് ഈ തത്വത്തിൻ്റെ അനുഭവമാണ്. ആ രീതിയിലാണ് ഇവിടെ ഇതിനെ അവതരിപ്പിക്കുന്നത്. ആ രീതിയിൽ തത്വത്തെ, സത്തിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണിത് അവിടെ നിന്ന് സത്കാര്യവാദത്തിലേക്ക് വന്ന് അവിടെ അവസാനിപ്പിക്കുന്നത്. അതിനപ്പുറം ഒന്നും പറയാനില്ല. ചിന്തയുടെ പരമാവധിയാണ് ആ സത്കാര്യവാദം. അല്ല, അതിന് കേവലം ഒരു ബൗദ്ധികമായ തർക്കമായിട്ട് നമ്മളെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് കേവലം വേദാന്ത പഠനമായി. ആത്മവിചാരമാകത്തിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കരിശിച്ച അഭിവ്യക്തി ലിംഗത്വ പറയുന്നു, കരിശിച്ച സദ്ഭാവ പ്രാഗുത്പത്തെ സിദ്ധ. മുമ്പ് ചർച്ച ചെയ്തത് എന്താണോ, കാരണം ശൂന്യമല്ല എന്നാണ് മുമ്പ് ചർച്ച ചെയ്തത്. മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു, എല്ലാം ശൂന്യമാണ്. അതിനെ നിഷേധിച്ച് ഇവിടെ പറയുന്നു, കാര്യമോ ആ സൃഷ്ടിക്ക് മുമ്പ് കാരണം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, ഈ കാര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉമ്മ സത്ത, സാധാരണ സംഖ്യന്മാരും മറ്റും മറ്റ് ദ്വൈതവാദികളെല്ലാം ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്ന സത്തയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ അദ്വൈതത്തിൽ അങ്ങനെയല്ല. അദ്വൈതം ചിന്തിക്കുന്നത് സത്തയിൽ പ്രതീതമാകുന്ന ഈ പ്രപഞ്ചം, അതിനെക്കുറിച്ചാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വണ്ടിയുടെ മുമ്പിൽ കുതിരയെ കെട്ടുന്നത് വണ്ടിയുടെ പിമ്പിൽ കുതിരയെ കെട്ടുന്നതും പോലെയാണ് വ്യത്യാസം. ഒരാൾ പറയുന്ന എന്താണ്, ഈ സത്ത എങ്ങനെ ഇതിൽ വന്നു എന്നാണ്. അതാണ് അത് തിരിഞ്ഞുള്ള ചിന്ത, ക്ഷണികവാദവും സ്ഥിരവാദവും പോലും. ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നത് സത്തയിൽ ഇതെങ്ങനെ നിലനിൽക്കുന്നു, സത്തയിൽ ഇതെങ്ങനെ പ്രതീതമാകുന്നു. അതാണ് സംഖ്യന്മാരുടെ സത്കാര്യവാദവും അദ്വൈതികളുടെ സത്കാര്യവാദവും തമ്മിലുള്ള പ്രത്യേകത. അതാണ് വ്യത്യാസം. അതാണ് രണ്ടുപേരും ഒന്ന് തന്നെ പറയുന്നു. അദ്വൈതി അവതരിപ്പിക്കുന്ന സത്കാര്യവാദം സാങ്ക്യന് പിടികിട്ടിയിട്ടില്ല. പക്ഷേ സാങ്ക്യന് ഒന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്താണോ സത്ത, അത് നിഷേധിക്കാൻ പറ്റില്ല. സത്താ സാമാന്യം നൈയായികന്മാർ പറ അവര് സത്തയെ നിഷേധിക്കുന്നില്ല. പക്ഷെ എന്താ സാധനം, ആ സത്തയുടെ സാമാന്യ സ്വഭാവം, സത്തയുടെ അനിശ്ചിതത, പ്രപഞ്ച അനുഭവത്തിലുള്ള അതിനെ ഇവർ ആർക്കും നിഷേധിക്കാൻ കഴിയും. പക്ഷെ അവിടെ തരാറെന്താണ്, അവർ ആ സത്തയെ ഓരോ പ്രപഞ്ച വസ്തുക്കളിലും കാണുന്നു. അത് എങ്ങനെ അവിടെ വന്നു, എങ്ങനെ അവിടെ വന്നു എന്ന് ചിന്തിക്കുന്നു. അതാണ് അവിടെ വന്നിരിക്കുന്ന തകരാറ്, ഇവിടെ പരിഹരിക്കുന്ന ആ ദോഷമോ. സത്തയിൽ ഇതെങ്ങനെ പ്രതീതമാകുന്നു, അതാണ്. സത്തയിലാണിത് പ്രതീതമാകുന്നതെങ്കിൽ സത്കാര്യവാദത്തിൻ്റെ, അദ്വൈതിയുടെ സത്കാര്യവാദത്തിൻ്റെ അസ്വീതാണെന്താണ്, സൃഷ്ടിക്കും മുമ്പും സൃഷ്ടിക്ക് ശേഷവും ആ സത്തയിലാണ് ഇത് സർവം പ്രതീതമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം

0: സൃഷ്ടിക്കും മുമ്പും ഉണ്ടായിരുന്നു. മൺപാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് കേവലം മണ്ണായിരുന്നപ്പോഴും ആ പാത്രം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതംഗീകരിക്കാൻ പ്രയാസമാണ്. സത്തയുടെ കാര്യം പറഞ്ഞ് അംഗീകരിക്കും. അത് അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് ഭാഷ്യകാലം പറയുന്നത്, ചോദ്യം ചോദിക്കുന്നത്, കഥ അതെങ്ങനെ സംഭവിക്കും? ഇവിടെ മണ്ണ് മാത്രമേ ഇരിക്കുന്നു, അതിലും പാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറയുന്നു? അഭിവ്യക്തി ലിംഗത്വ, അഭിവ്യക്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളൊരു വസ്തുവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പുസ്തകത്തെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ? പുസ്തക അഭിവ്യക്തിയാണ്. ഇത്രയും ഇത് സംഭവിക്കുന്നുണ്ട്. വസ്തുവിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ആ വസ്തുവും മുമ്പിലിരിക്കുന്ന വസ്തുവും കാണുന്നവനും തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധത്തിന്റെ ഫലമാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. അത് അഭിവ്യക്തമാകുന്നു. വാസ്തവത്തിൽ നമ്മളിവിടെ സൃഷ്ടിക്കുന്നു, ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നു എന്നെല്ലാം പറയുമ്പോഴും വാസ്തവത്തിലൂടെ സംഭവിക്കുന്നത് സർവത്ര അഭിവ്യക്തിയാണ്. ആ അഭിവ്യക്തിയിലുള്ള നമ്മുടെ കൽപ്പനകളാണ് സൃഷ്ടിയും സ്ഥിതിയും കാര്യവും കാരണവും ഈ ബന്ധങ്ങളെല്ലാം. അതിനൊരു വളരെ മനോഹരമായ ദൃഷ്ടാന്തം പറയുന്നത് അഭിവ്യക്തി സാക്ഷാത് വിജ്ഞാന ആലംബരത്വ പ്രാപ്തി. അതാണ് പറഞ്ഞല്ലോ, കാണുന്നവൻ കാഴ്ച, കാണുന്ന വസ്തു, അതിന്റെ മധ്യത്തിൽ നിൽക്കുന്നു കാഴ്ച. ഈ കാഴ്ചയിലൂടെ പറയുന്നത് സാക്ഷാത് വിജ്ഞാന ആലംബനത്വ പ്രാപ്തി വിഷയങ്ങൾ. അതേതുപോലെ ഒരു ദൃഷ്ടാന്തം പറയുന്നു, ഏധി ലോകീയപ്രാവൃതം തമാതിന ഘടാതി വസ്തു. പേരിട്ടാണെന്ന് സങ്കല്പിക്കുക, കറണ്ട് പോയി. ഇവിടെയുള്ള സർവ്വവിഷയങ്ങളും അന്ധകാരത്തിലായി. തഥാ ആലോകാതിന പ്രാവരണ തിരസ്കാരേണ, അവിടെ വെളിച്ചം വരുന്നു, പുറത്തുനിന്ന് ലൈറ്റ് ഓണാക്കി. ആ പ്രകാശം എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടായിരുന്ന ആവരണത്തെ മറയെ നീക്കി. അത് പ്രകാശത്തിന്റെ ജോലിയാണ്. അത് മാറ്റിയപ്പോ പ്രാവരണ തിരസ്കാരേണ, അത് മാറ്റി കഴിഞ്ഞപ്പോൾ വിജ്ഞാന വിഷയത്വം, പ്രകാശം വന്ന് അതിന്റെ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കാണുന്നവന്റെ വിജ്ഞാനം, കാണുന്നവന്റെ വിജ്ഞാനത്തിന് വിഷയമായി ആ കാണുന്ന വസ്തുക്കളെല്ലാം. അതുവരെ അത് ഇരുളിലായിരുന്നു, വെളിച്ചം വരുമ്പോൾ അതെല്ലാം അറിവിന് വിഷയമാണ്. അതിന് വെളിച്ചം സഹായിക്കുന്നു, ശരിയോ, പക്ഷെ അറിവിന് വിഷയമാണ്. അതുപോലെ പ്രാക് സദ്ഭാവം ന വ്യഭിചരതി. ആ ഇരുളുണ്ടായിരുന്നപ്പോൾ, വെളിച്ചം വരാതിരുന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിതിനെ അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇരുളിന്റെ സമയത്ത് ഇതില്ലാതിരുന്നു എന്നാർക്കും പറയാൻ കഴിയും? ഇരുളിന്റെ സമയത്ത് അതുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയും? അവിടെ ഒരു ആവരണം ഉണ്ടായിരുന്നു, അതുകൊണ്ടത് കണ്ടില്ല. ആവരണത്തെ മാറ്റുന്നതിന് മറ്റൊരു വസ്തു വന്ന് വെളിച്ചം വന്നു, അതുകൊണ്ട് കണ്ടു. അപ്പോൾ പ്രാക് സദ്ഭാവം ന വിഭജതി, മുമ്പ് അത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയും. അവിടെ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ജോലി നടന്നു എന്നേ ഉള്ളൂ. വസ്തു അവിടെ ഉണ്ടായിരുന്നു, അതാണ് വെളിച്ചം വന്ന് ഇരുട്ടിനെ മാറ്റിപ്പോ അത് കണ്ടത്. അപ്പോൾ നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ അനുഭവം, അത് ആ വർത്തമാനകാലത്തിലെ വസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ആ വസ്തുവിന്റെ പൂർവ്വകാലത്ത് നമ്മുടെ ആ കാഴ്ചയില്ലായ്മ നിഷേധിക്കുന്നില്ല, അതിന് നിഷേധിക്കാൻ പറ്റത്തില്ല. മുമ്പും അതുണ്ടായിരുന്നു, കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. കണ്ടില്ല, അതുകൊണ്ട് അതില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. തഥാ ഇതമപി ജഗത് പ്രാഗുത്വത്തെരുത്തി അപഗച്ഛാമഹ. ഇവിടെ ഇരുള്, വെളിച്ചം, സ്വാനുഭവം, ഇതുപോലെ തന്നെ ഈ സൃഷ്ടിക്കുന്നുമ്പുള്ള കാര്യം പ്രാഗുത്വത്തേഹേ, ഇത്രയൊക്കെ സംഭവിക്കുന്നുള്ളൂ. ഉത്പത്തിക്ക് മുമ്പും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് തർക്കം വരുന്ന കാര്യം എന്നുവെച്ചാൽ ഉത്പത്തിക്ക് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു. മറ്റൊരു ഉദാഹരണത്തിൽ പറഞ്ഞു, ജാഗ്രത്, സുഷുപ്തിയിൽ നിന്ന് വരുന്നു സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും വരുന്നു. ഏത് വഴിക്ക് വേണോ പോകും? സുഷുപ്തിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോകും, ചിലപ്പോൾ ജാഗ്രത വരും. രണ്ടു വഴിക്ക് സഞ്ചരിക്കും. ആ രണ്ടു വഴിക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും വെളിച്ചം വരുന്നു, ജാഗ്രതത്തിനും വെളിച്ചം വരുന്നു, സ്വപ്നത്തിനും വെളിച്ചം വരുന്നു. ജാഗ്രതയിലെ വെളിച്ചം കൊണ്ട് ജാഗ്രതത്തിലെ വസ്തുക്കളെ കാണും, ഈ മുറിയിലെ പ്രകാശം കൊണ്ട് ഈ മുറിയിലിരിക്കുന്ന വസ്തുക്കളെ കാണും, അടുത്ത മുറിയിലെ പ്രകാശം കൊണ്ട് അവിടുത്തെ വസ്തുക്കളൊക്കെ. സ്വപ്നത്തിലെ പ്രകാശം കൊണ്ട് അവിടുത്തെ വസ്തുക്കളൊക്കെയാണ്. നമ്മളിത് എപ്പോഴില്ലെന്ന് പറയുന്ന സുഷുതി രണ്ട് സൃഷ്ടിക്കുന്നു ഇതില്ലെന്നാ പറയുന്നു. ഇവിടെ പറയുന്നത് അത് ശരിയല്ല, ഇതങ്ങനെ ഒരു ഇല്ലായ്മയിൽ നിന്നുള്ള ഉണ്ടായതല്ല, അവിടെയും ഇതെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ മുമ്പ് ധരിച്ചു വെച്ച അദ്വൈതത്തിന് എന്തോ വിരോധം പറയുന്ന പോലെ തോന്നും, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. നിങ്ങളുടെ പല വിരോധങ്ങളും മാറിയില്ല. അതുപോലെ സുഷുതിയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ ജാഗ്രതയിൽ കാണുന്നതും അല്ല ഇല്ല എന്ന് വാശി പിടിച്ചാൽ വിരലിൽ ഈ വസ്തുക്കളില്ല എന്ന് പറയുന്ന പോലെ ആ വാശിയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വിരലിൽ ഇത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെ അതാണ് പറയുന്നത്. അനാദി അനന്തോയും, അനാദി അനന്തമായിരിക്കുന്നു. അനാദിയായതിന് ഉറക്കത്തിൽ ചെല്ലുമ്പോൾ ഇല്ലാതാകാൻ പറ്റും. എന്താ പറയുന്നത്? അത് സാധ്യമല്ലല്ലോ. ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ കാണിച്ചു തരാൻ പറഞ്ഞു. ജാഗ്രതയിലേ കാണുന്നുണ്ട്, അക്കാര്യമാണ് പറയുന്നത്. ജാഗ്രതയിലെ ഇത് കാണാൻ പറ്റും, സ്വപ്നത്തിലെ കാണാൻ പറ്റും, സുഷുതിയിൽ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സാറിന് പറയുന്നത് സുഷുതി കാരണ ശരീരമാണ്, സുഷുതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, സുഷുതി ഇതിനെല്ലാം ബീജമാണ്, ഖനീഭൂതമായ തമസാണ്. ഈ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം അതാണ്. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കി, ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ മണ്ണ് അതുണ്ടായിരുന്നു. അതെങ്ങനെ പറയാം അത് അതിൻ്റെ ബീജമാണ്, അത് അതവിടെ ഖനീഭൂതമായിരിക്കുന്നു, അതവിടെ പ്രകടമാകുന്നില്ല, അത് അറിവിന് വിഷയമാകുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. സുഷുതിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് മണ്ണിനെ കുറിച്ചും പറയുന്നത്. രണ്ടും തമ്മിലൊരു വ്യത്യാസം, അതിന് സത്കാര്യം, കാര്യം ഉത്പത്തിക്ക് മുമ്പ് സത്, അതാണ് ഉത്പന്നമായതിന് ശേഷം സത്താണോ? അക്കാര്യത്തിന് ആർക്കും അഭിപ്രായ വ്യത്യാസം നേരിട്ട് കാണുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമാണത് പറഞ്ഞത്. തഥാ ഇതം വിജഗത് പ്രാഗുത്പത്തിയപഗച്ഛാമ, അതുകൊണ്ട് ഈ ജഗത്ത് ഉത്പത്തിക്കുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സംശയമില്ലാതെ ഉത്പത്തിക്കുന്നുമ്പ് ഉണ്ടായിരുന്നു. നഹി അവിദ്യമാനോ ഘട ഉദിതേ വ്യാഗ്യുലഭ്യത പറയുന്നു. ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് മണ്ണിന് പാത്രം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, ഇല്ലാത്തതാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്നൊക്കെ പറയേണ്ടി വരും. ഈ മുറിയിൽ വെളിച്ചം വരുന്നതിന് മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വെളിച്ചം വന്നപ്പോൾ ഉണ്ടായതാണ്, അത് പറയാൻ പറ്റും. നഹി അവിദ്യമാണോ ഘട ഉദിതേ വ്യാധിത്യ ഉപലബ്ധി, ഇല്ലാത്ത പാത്രം ഇനി ഇവിടെ വെളിച്ചമൊന്നുണ്ടായല്ല, സാക്ഷാത് സൂര്യഭഗവാൻ പ്രകാശിച്ചാലും ഉണ്ടാകത്തില്ല, ബൾബിൻ രൂപമൊന്നുള്ളതല്ല. ഇല്ലാത്ത പാത്രത്തെ ഉണ്ടാക്കി കാണിക്കാൻ ആദ്യത്തിന് ശേഷിയില്ല. പിന്നെ കാണുന്നുണ്ടെങ്കിൽ വെളിച്ചം വന്നപ്പോൾ ഉള്ളതാ കാണുന്നത്, മുമ്പുണ്ടായിരുന്നേ കാണാൻ പറ്റും. ആദിത്യന് അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും, ഇല്ലാത്ത ആദിത്യൻ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉള്ള വസ്തുവിനെ പ്രകാശിപ്പിക്കും. അതുപോലെ നിങ്ങളിതിനെ അറിയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെളിച്ചം വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് നിഷേധിക്കാൻ വയ്യെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ പല ചോദ്യങ്ങളും ചോദിക്കും. അതിനോട് ചോദിക്കും, അത് ശരിയല്ല. ഇവിടെ പ്രധാനമായും ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആരംഭവാദം എന്ന് പറയും, നൈയായികന്മാരും മറ്റു സ്വീകരിച്ചിരിക്കുന്നതാണ്. ശൂന്യവാദം പോലെ എല്ലാവരും ഒരു ശൂന്യവാദികളല്ല. അവർ പറയുന്നത് ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ അഭാവം ഉണ്ടായിരുന്നു, പ്രാഗഭാവം എന്ന് പറയും. ഇവർ രണ്ടുപേരും തമ്മിലാണ് ഈ കാര്യത്തിൽ വിവാദം ഉണ്ടാകുന്നത്. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിലെന്താണുള്ളത്? പാത്രത്തിൻ്റെ ഇല്ലായ്മ. അത് ശരിയല്ല, അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ പറയുന്നു, ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഉണ്ടായതിനെ വീണ്ടും ഉണ്ടാക്കുന്നു? ഉണ്ടായതിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ല ഉണ്ടായിരുന്നാലും ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കും, അങ്ങനെ വാശി പിടിക്കരുത്. കാരണം എന്താ, പാത്രം ഇവിടെ ഇരിക്കുന്നതിനെ ഇനി ഒരിക്കലും ഇവിടെ ഉണ്ടാക്കി ഉള്ളതിന് പിന്നെ ഉണ്ടാക്കാനൊക്കത്തില്ല, സൃഷ്ടമായതിനെ പിന്നെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ സൃഷ്ടിക്കുന്നു ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംബന്ധമാണ്, ശുദ്ധാസംബന്ധം. പിന്നെ ഇത് ഒരിക്കലും അതിനെ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം വരത്തില്ല, കാരണം ഉണ്ടാക്കിക്കഴിഞ്ഞ പാത്രത്തിന് രണ്ടാമത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് തന്നെ, അതുകൊണ്ട് എന്താണ് പറയുന്നത്? അവിടെ ഉണ്ടായിരുന്നില്ല, പ്രാഗ് അഭാവം. പിന്നെ എന്ത് ചെയ്ത്? കുലാലൻ മണ്ണെടുത്ത് കുഴച്ച് പണിയെടുത്ത് അവിടെ പാത്രം ഉണ്ടാകും. ഇതാണ്, ഇതല്ലേ വാസ്തവത്തിൽ നടക്കുന്നത്. പിന്നെ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, അത് സത്തായിരുന്നു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കും, തർക്കിക്കാൻ വിട്ടുകൊടുക്കുന്നതാണ്. എല്ലാം തർക്കത്തിലൂടെ പരിശോധിക്കുന്ന ആളാണ്, എന്തിനെ വിമർശന വിധേയമാക്കുന്ന ആളാണ്. സത്കാര്യവാദം അസംബന്ധമാണ്, അഭാവത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഓരോന്നും പറയുന്നു നമുക്ക് അതാണ് ശരിയെന്ന് തോന്നുന്നു, ഇനി വേറെന്ന് പറഞ്ഞതൊന്നും അതാണ് ശരിയെന്ന്. ഇതാണ് ബുദ്ധിശൂന്യതയുടെ അടയാളം. അങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഉള്ളതിനെ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കാൻ കഴിയത്തുമില്ല. അതുകൊണ്ട് സത്കാര്യവാദം അസംബന്ധമാണ്, അതുകൊണ്ടെന്താണ് ഇല്ലാതിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടാക്കി, ശരി, ഇല്ലാത്തതിനെ ഉണ്ടാക്കി എന്നാണെങ്കിൽ ഇല്ലാത്തതിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാമോ എന്നൊന്ന് ഉണ്ടാക്കി കാണിച്ചേ. ഒരു ഗ്ലാസ് ശുദ്ധജലം തരാം, അതിൽ നിന്നൊരു മൺപാത്രം ഉണ്ടാക്കി ഉണ്ടാക്കി കാണിക്കാം. ഒരു പാത്രം ശുദ്ധജലത്തിൽ നിന്നൊരു മൺപാത്രം ഉണ്ടാക്കാം പറ്റും, അതൊരു അത് ഞങ്ങൾ കഴിയില്ല. എന്തുകൊണ്ടാ കഴിയാത്ത കാരണം? അതിൽ ആ പാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പാത്രം ഉള്ളിടത്തുനിന്നേ ഉണ്ടാക്കാൻ പറ്റും. മണ്ണിൽ മൺപാത്രം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി. ജലത്തിൽ മൺപാത്രം ഇല്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലേ ശരി, അതും നിങ്ങൾ പറഞ്ഞത്. രണ്ടുപേർ പറയുന്നതിന് യുക്തിയുണ്ട്. ഒരാൾ പറയുന്നത് എന്തുകൊണ്ട് ജലത്തിൽ നിന്ന് പാത്രം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട് മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടാക്കാൻ പറ്റുന്നു? അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഉള്ളതേ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പഴയ ചോദ്യം വീണ്ടും ചോദിക്കും, പിന്നെ അതെങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്ന അഭിവ്യക്തി അതിവിടെ സംഭവിക്കുന്നു. ഇവിടെ പുതുതായിട്ടൊന്നും സൃഷ്ടമാകുന്നില്ല, പ്രകടഭാവം അതേ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത്, ഇന്നത്തെ അവിദ്യമാനത്വ അഭാവാത് ഉപലഭ്യതയവ. നിങ്ങളീ പറയുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? വിരളായിരുന്നു, അവിടെ വെളിച്ചം വന്നു, അപ്പോൾ അത് കണ്ടു. ഇതുകൊണ്ട് സത്കാര്യവാദമൊന്നും ശ്രദ്ധിക്കാനൊക്കത്തില്ല. എന്താണ്? അവിടെ ഇല്ലാതിരുന്നില്ല, വസ്തു അവിടെ ഉണ്ടായിരുന്നു. അവിദ്യമാനത്വ അഭാവ, വസ്തുവിന്റെ ഇല്ലായ്മയല്ല, വസ്തു നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, ഉള്ള വസ്തുവിനെ വെളിച്ചം വന്നപ്പോൾ ഇരുന്ന് പോയി കണ്ടു. അതുപോലെയാണോ ഈ പറയുന്നത്? സത്കാര്യവാദത്തിൽ നിങ്ങൾ പറയുന്ന അതുപോലെയാണോ? ഒരു വസ്തു ഉണ്ടായിരുന്നു, ഇരുളായതുകൊണ്ട് കണ്ടില്ല, വെളിച്ചം വന്നു, അപ്പോൾ അതിനെ കണ്ടു. അതുപോലെയാണോ മണ്ണിൽ പാത്രം ഉണ്ടാക്കുന്നുണ്ടേ, അവിടെ പാത്രം ഉണ്ടെന്ന് പറയുന്നു? ഇത് രണ്ട് കാര്യങ്ങളെന്നാണ് പറയുന്നത്. ഇരട്ടത്തിരിക്കുന്ന വസ്തുവിനെ വെളിച്ചം കൊണ്ട് കാണുന്നതും, അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ഉദാഹരണം പറഞ്ഞത്? ഉള്ളതേ പിന്നീട് കാണാൻ പറ്റൂ എന്ന് വേണം. വെളിച്ചം കൊണ്ട് കാണുന്നത് ഉള്ളതാണ്, ഇല്ലാത്തതല്ല. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് വേറെ കാര്യം, അത് ഞങ്ങൾ അംഗീകരിച്ചു. അത് തർക്കമുള്ള കാര്യമാണ്. പക്ഷെ ഈ കാര്യം തർക്കമുള്ളതാണ്. എന്താണ്? മണ്ണിൽ പാത്രം വളരെ പ്രയാസപ്പെട്ട് കുലാലിന് അയാളുടെ സാമർഥ്യമെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പും അവിടെ പാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. നഹി തവ ഘടാധികാരിയും കദാചിത് അവിദ്യമാനം ഇതി ഉദിത ആദിത്യ ഉപലഭ്യത ഏവ വിശദീകരിക്കുന്നു. ഈ പാത്രങ്ങൾ, ഇരുട്ടിലിരിക്കുന്ന പാത്രങ്ങൾ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇനി കാണുമ്പോഴും കാണാത്തപ്പോഴും വെളിച്ചം വന്നപ്പോഴും ഇരട്ട് വന്നപ്പോഴും എല്ലാം കഥാചിതപി അവിദ്യമാൻ, കഥാചിതപി അവിദ്യമാൻ എന്നാ വിദ്യമാൻ, അതില്ലാതിരുന്നിട്ടില്ല. എപ്പോഴതുണ്ടായിരുന്നു, അത് ബുദ്ധിദേ ആദിത്യ ഉപലഭ്യതയും. അവിടെ സൂര്യൻ ഉദിച്ചാൽ, ബൾബ് പ്രകാശിച്ചാൽ അതൊക്കെ കാണും. അതുപോലെയാണോ ഇത്? മൃത്യുണ്ടേ അസന്നിഹിതേ തമാദ്യാവരണേ അസതി വിദ്യമാനത്വ തമാദ്യാവരണേ അസതി. ഒരു മണ്ണെടുക്കുക, കേവല മണ്ണെടുക്കുക, അവിടെയും കുടം ഉണ്ടെന്നല്ലേ പറയുന്നു. ശരി, അവിടെ എന്താ ഇപ്പൊ ഇരുട്ടുണ്ടോ? ഇല്ലല്ലോ, അവിടെ ഇപ്പൊ വെളിച്ചമാണല്ലോ. എന്നാ പിന്നെ ഉണ്ടെങ്കിൽ എന്താ കാണാത്തതെന്നാ ചോദിക്കുന്നത്? താപ്പി വെറും മണ്ണെടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുട്ടില്ല, വെളിച്ചമുണ്ട്. മുറിയിൽ അങ്ങനെയല്ല, പാത്രം ഉണ്ടായിരുന്നു, വെളിച്ചം വന്നപ്പോൾ കണ്ടു. വെളിച്ചമില്ലാത്തപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. മണ്ണിൽ അങ്ങനെയല്ല, മണ്ണിരിക്കുന്നു, വെളിച്ചമുണ്ട്, പക്ഷെ പാത്രം കാണുന്നില്ല. തമാധ്യാവരണേറ്റ ആസതി, ഇരുട്ടില്ലാത്തപ്പോഴും അവിടെ ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടും. അത് ശരിയല്ല, ഉണ്ടെങ്കിൽ കാണേണ്ടതാണ്. ഇതിന് എന്താ മറുപടി പറയുന്നത്? ഞങ്ങൾ ഇത്രേ പറഞ്ഞു. എന്താണ്? ഒരു വസ്തു പ്രത്യക്ഷമാകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നത് പ്രത്യക്ഷമാകും. ഇരുളി തന്നെ വേണമെന്നില്ല. അടുത്ത മുറിയിൽ പാത്രം ഇരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ചോര് കാണാൻ പറ്റുന്നില്ല, ഇരുളുണ്ടായിട്ടാണോ? അല്ല, ഒരു തടസ്സം പ്രതിബന്ധമോ? വസ്തു ഉണ്ടെങ്കിൽ അത് കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമൊന്നും, വെളിച്ചമുണ്ടെങ്കിലും കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അവിടെ പ്രതിബന്ധം വന്നു, അല്ലെങ്കിൽ കണ്ണിന് തിമിരമൊന്നും കാണുന്നില്ല. വസ്തുവുണ്ട്, വെളിച്ചമുണ്ട്, പ്രതിബന്ധമുണ്ടെങ്കിൽ കാണത്തില്ല. അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അത് സ്വീകരിക്കുന്നുണ്ട്. വെളിച്ചമുണ്ടെങ്കിലും കാണാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിലൊരു പ്രതിബന്ധമുണ്ട്, ആ പ്രതിബന്ധം ഉള്ളതുകൊണ്ട് പാത്രം അവിടെ ഉണ്ടെങ്കിലും കാണുന്നില്ല. പാത്രത്തെ മറയ്ക്കുന്ന പ്രതിബന്ധം അതെന്താണോ പറഞ്ഞല്ലോ, മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ഉപാദാന കാരണങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഒരു സമയം ഒരു കാര്യരൂപത്തിലിരിക്കാൻ പറ്റും. മണ്ണിനെ കുലാലം എടുത്ത് ഒരു ഉരുളയാക്കി, അത് പാത്രം ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കമാണ്. പക്ഷെ ആ ഉരുള എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഒരു കാരണമാണ്, ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തു. ആ ഉരുളയിൽ നിന്നല്ല പാത്രം ഉണ്ടാകുന്നത്, മണ്ണിൽ നിന്നാണ്. ഇനി അതിനെ പരത്തി വേറൊരു ഷേപ്പിലാക്കിയപ്പോൾ വേറൊന്നായി, ഇനി മറ്റൊരു രൂപത്തിലാക്കിയപ്പോൾ വേറൊന്നായി. ഇപ്പോൾ ഒരു മണ്ണിനെ തന്നെ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാം, പ്രതിമയുണ്ടാക്കാം, ചട്ടി ഉണ്ടാക്കാം, കലം ഉണ്ടാക്കാം, എന്തെല്ലാം ഉണ്ടാക്കാം. ഓരോ രൂപാന്തരങ്ങളും ഇതിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഈ മണ്ണിൽ ഒരേ ഒരു രൂപമേ ഉള്ളൂ, മണ്ണിന് ഉരുള എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വേറൊരു കാര്യമില്ല എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഉരുളയെ മാറ്റി അതിനെ പരത്തി കാണിച്ച്, അതിൽ നിന്ന് പ്രതിമ ഉണ്ടാക്കി കാണിക്കും, അതിൽ നിന്ന് ചട്ടിയും കലും എല്ലാം ഉണ്ടാക്കി കാണിക്കും.
1: Om Namah Shivaya. You are listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.